0: വചനങ്ങളിലൂടെ.
1: നന്മകളെല്ലാം ദാനമാണ്. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ ആ നന്മ ചെയ്തവനെ പോലെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

Radio Suno 91.7 FM. 91.7 FM.

വെൽക്കം ടു റേഡിയോ സുനോ. നല്ലൊരു മോർണിംഗിലേക്ക് നമ്മൾ ഇതാ കണ്ണു തുറന്ന് എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ആശംസിക്കുന്നു. കൂടിയെത്തിയത് എന്നെത്തെയും പോലെ ഞാൻ തന്നെയാണ് ചച്ചു. ഓരോ ദിവസവും പുലർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കറിയില്ല എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം സംഭവിക്കാൻ പോണേന്ന്. ഇപ്പൊ ഇന്നാണെങ്കിൽ കൂടി നമുക്കറിയോ, ഇന്നത്തെ ദിവസം നമ്മുടെ മുന്നിൽ മണിക്കൂറുകളുണ്ട്. ഈ മണിക്കൂറുകളിലെല്ലാം എന്താണ് സംഭവിക്കാൻ പോണേന്ന് നമുക്ക് ആർക്കും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇന്നത്തെ ഈ ദിവസം, ഇന്നത്തെ ഈ മണിക്കൂറുകൾ എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കണോ, നമുക്ക് സന്തോഷിച്ച് ജീവിക്കണോ, നമ്മുടെ ജോലികളെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ട് ജീവിക്കണോ, സമാധാനത്തോടുകൂടി ജീവിക്കണോ, ഇതെല്ലാം നമ്മുടെ മാത്രം തീരുമാനങ്ങളാണ്. അപ്പൊ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക. കാരണം സംഭവിക്കുന്നത് സംഭവിച്ചോട്ടെ, സംഭവിക്കാനുള്ളത് എങ്ങനെ വന്നാലും സംഭവിക്കുന്നതാണല്ലോ. പക്ഷേ ജീവിതം നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളെങ്ങനെ ജീവിക്കണം എന്ന്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ജീവിക്കാം. ഓക്കെ, അപ്പൊ കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സുനോ. കൂടെ എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ ദിവസവും ഒരേപോലെ ഒന്നായിരിക്കില്ലല്ലോ. ഇന്നലെ ചിലപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടായിരിക്കും ഒരു ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ടാവുക. ഇന്ന് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ചില ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ വോക്കിനൊക്കെ പോകുമ്പോൾ ആരെങ്കിലൊക്കെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ചിരിക്കും. നമ്മൾ നല്ല സന്തോഷത്തിലാണെങ്കിൽ അറിയാതെ നമ്മൾ പോലും മനഃപൂർവ്വം അറിയാതെ നമ്മുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയും നമ്മൾ ഓപ്പോസിറ്റ് ഒരാളെ കാണുമ്പോൾ. അതേസമയം നമ്മൾ അത്ര നല്ല മൂഡിലല്ല ഇറങ്ങി പോണതെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ കണ്ടാൽ പോലും ചിലപ്പോൾ നമ്മൾ ചിരിക്കണം എന്നില്ല. ഇനി അഥവാ ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു സ്മൈൽ ആയിരിക്കും. കാരണം നമ്മളത് ഹൃദയത്തിൽ നിന്നല്ല ചിരിക്കുന്നത്. ഒരാളെ നമ്മൾ മുന്നിൽ കണ്ടു, അപ്പോൾ ഓക്കെ അവരെ കണ്ടല്ലോ, ചിരിക്കണമല്ലോ, അതാണല്ലോ ഒരു മര്യാദ എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കണുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ചിരിക്കുന്നുണ്ടാവുക. പക്ഷെ അതേസമയം മനസ്സ് വളരെ കാമായിട്ടിരിക്കുമ്പോൾ, നല്ല സന്തോഷത്തോടു കൂടിയിരിക്കുമ്പോൾ ആരും നമ്മളോട് ആരോടും ചിരിക്കാൻ പറയണ്ട. നമ്മുടെ മനസ്സ് തന്നെ അറിയാതെ അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ തുടങ്ങേണ്ടത്. അങ്ങനെ തുടങ്ങുമ്പോൾ ആ പുഞ്ചിരി മെല്ലെ സന്തോഷമായിട്ട് മാറും. അത് നമ്മുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം റിഫ്ലക്ട് ചെയ്ത് കാണും. അല്ലെങ്കിൽ ഇന്നൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ, അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. എനിവേ കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

അവസാനിപ്പിച്ചുകൊണ്ട് കപ്പൽ ഓടിക്കുക എന്നുള്ളൊരു ചൊല്ല് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. കടലിൽ എപ്പോഴും തിരയുണ്ടാകും. ആ തിരയൊന്ന് അടങ്ങിയിട്ട് നമുക്കിനി ഒന്ന് കപ്പൽ ഓടിക്കുകയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിചാരം മാത്രമായിട്ട് അവിടെ മാറും. അതൊരിക്കലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് സാധിക്കില്ല അത്. കാരണം കടലിൽ എപ്പോഴും തിരയുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. 365 ദിവസം നമുക്ക് സന്തോഷം മാത്രമൊന്നും ആയിരിക്കില്ല. ചില സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ പറ്റും, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മുടെ ഈ സന്തോഷത്തിന് ചെറുതായിട്ടെങ്കിലും കോട്ടം തട്ടാറുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് എനിക്കൊന്ന് സന്തോഷിക്കാം, അതൊരിക്കലും നടക്കില്ല. അത് ഈ കടലിലെ തിരമാലകൾ പോലെ എന്ന് പറയണത് പോലെയാണ്. നമ്മുടെ ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ ആ പ്രശ്നങ്ങൾക്കിടയിലും നമുക്ക് നന്നായിട്ട് പുഞ്ചിരിക്കാനായിട്ട് പറ്റണം. അത് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരും. കാരണം നമുക്കപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ എല്ലാം മാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി, ഒരു കോൺഫിഡൻസ് ഈ ഒരു പുഞ്ചിരിയും ഈ സന്തോഷം നമുക്ക് തരും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. Stay tuned.

ചെറിയൊരു പനിയും ജലദോഷവും വരുമ്പോ ഒറ്റയ്ക്ക് ഇരിക്കാനാണോ ഇഷ്ടം, അതോ ആരെങ്കിലുമൊക്കെ കൂടി ഇരിക്കുന്നതാണോ ഇഷ്ടം? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. മനുഷ്യന്മാർക്ക് പൊതുവെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നാണ് പറയുന്നത്. ചെറിയതായിട്ടുള്ള ഒരു തുമ്മലും ജലദോഷം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് പ്രിയപ്പെട്ടവരടുത്ത് വേണം എന്ന് തോന്നും. നമ്മളോടൊന്ന് സമാധാനിപ്പിച്ച് സംസാരിക്കാൻ, ഒന്ന് സാന്ത്വനിപ്പിക്കാൻ, ഒന്ന് സ്നേഹത്തോടുകൂടി നമ്മുടെ നെറ്റിയിലൊന്ന് തൊട്ടു നോക്കാൻ, ഇതൊക്കെ എല്ലാവരുടെയും മനസ്സാഗ്രഹിക്കാറുണ്ട്. കാരണം പലപ്പോഴും മെഡിസിൻസ് നമുക്ക് തരാത്ത റിലീഫായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കെയർ നമുക്ക് തരുന്നത്. നമ്മൾ വയ്യാണ്ടിരിക്കുന്നു, രണ്ടു മൂന്ന് ദിവസം മെഡിസിൻ കഴിച്ചിട്ടും യാതൊരു കുറവുമില്ല, പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മുടെ അടുത്തിരിക്കുന്നു, നമ്മുടെ അമ്മ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു, എന്നിട്ട് നെറ്റിയിലൊക്കെ ഒന്ന് തൊട്ടു നോക്കുന്നു, ഒത്തിരി ചൂടുവെള്ളമൊക്കെ എടുത്തു തരുന്നു. അപ്പൊ അത് തരുന്ന ഒരു റിലീഫ് ചെറിയൊരു കാര്യമായിരിക്കില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ചെറിയൊരു അസുഖമായിട്ടോ, അല്ലെങ്കിൽ മനസ്സിനും അസുഖം ഉണ്ടാകും, ശരീരത്തിനും അസുഖം ഉണ്ടാകും. അപ്പൊ നമ്മളുടെ ഒരു പുഞ്ച്

ഒത്തിരി, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്ക് മതി പലപ്പോഴും അവർക്കൊരു മെഡിസിനൽ എഫക്റ്റ് കൊടുക്കാൻ. അത് അടുത്ത് ചെന്നിരുന്ന് സാന്ത്വനിപ്പിക്കണം എന്നൊന്നുമില്ല, നമുക്ക് ഫോണിൽ കൂടെ ആയിക്കഴിഞ്ഞാലും ഒന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ ആണെങ്കിലും നമ്മളൊന്ന് അവരെ സാന്ത്വനിപ്പിക്കുക, അവർ നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്ന് ഒന്ന് തോന്നിപ്പിക്കുക സ്നേഹത്തോടു കൂടിയിട്ട്. അത് അവർക്ക് കൊടുക്കുന്ന റിലീഫ് വലിയതായിരിക്കും. അപ്പൊ എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റട്ടെ എന്ന് നല്ലൊരു ദിവസം നേരുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: Water bill. Stay hydrated and stay tuned.
8: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
9: Brought to you by
10: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
11: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
12: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. ഈ ഒരു ടൈമിൽ ഞാൻ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാൻ ദാ ഒരു നല്ല ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് നേരെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു നല്ല ദിവസത്തിൻ്റെ തുടക്കമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ജൂലൈ 2-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ്. ഇന്നലെ നമുക്ക് ആരോ രാവിലെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വർഷത്തിൻ്റെ പകുതിയായിട്ടോ എന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ സ്പീഡിൽ അടുത്തൊരു മാസം എത്തി. 2-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വളരെ നല്ലൊരു ഡേ, വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. ഇന്നത്തെ മോർണിംഗിനെ നമുക്കൊരു ഒരു ഇംഗ്ലണ്ട് മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഹാരി കെയ്ൻ മോർണിംഗ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഒരു ഒരു മോർണിംഗ് ആണ്. മാത്രമല്ല ബെൽജിയം സെനഗൽ മാച്ചിനെയും നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. ഒരു ഒരു എന്താ പറയുക, തീപാറുന്ന പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ ബെൽജിയം മോർണിംഗുമാണ് ഇന്നത്തെ മോർണിംഗ് എന്ന് പറയേണ്ടി വരും. ബെൽജിയം ഇംഗ്ലണ്ട് ഹാരി കെയ്ൻ ഒരു സ്പെഷ്യൽ മോർണിംഗ് എന്ന് വേണമെങ്കിൽ ഈ ദിവസത്തെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. എന്തായാലും സെനഗൽ വേഴ്സസ് ബെൽജിയം എന്താ പറയുക, ഗംഭീര മത്സരം. എന്താ പറയുക, ലാസ്റ്റ് മിനിറ്റ് വണ്ടർ എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ ത്രസിപ്പിക്കുന്ന ഒരു തിരിച്ചു വരവ് എന്നൊക്കെ നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ, അതല്ലെങ്കിൽ എഴുതി കേൾക്കുന്നത് പോലെ, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ അവിശ്വസനീയമായിട്ടുള്ള തിരിച്ചു വരവുമായിട്ട് ബെൽജിയം അവസാന 16-ലേക്ക് എത്തി എന്നുള്ളതാണ്. 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം അവസാന മിനിറ്റുകളിൽ മിന്നുന്ന പ്രകടനത്തിലൂടെ ബെൽജിയം സെനഗലിനെ അട്ടിമറിച്ചു എന്നുള്ളതാണ് അതിഗംഭീരമായിട്ടുള്ള ഒരു ഒരു മാച്ച് ഫുട്ബോൾ പ്രേമികൾക്ക് കാണാൻ സാധിച്ചു. പിന്നെ ഹാരി കെയ്ൻ്റെ ഇന്നലത്തെ മത്സരം തീർച്ചയായിട്ടും എല്ലാവരും അത് ഇംഗ്ലണ്ടിൻ്റെ മാച്ച് വളരെയധികം എന്താ പറയുക, ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ തിരിച്ചു ഞെട്ടിച്ചു. അതാണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഗംഭീരമായിട്ട് ഇംഗ്ലണ്ട് കോങ്കോയെ തകർത്ത്, തിരിച്ചടിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് അവരും അടുത്ത സ്റ്റേജിലേക്ക് മുന്നേറി കഴിഞ്ഞു. പിന്നെ മറ്റേ മത്സരം നോക്കുവാണെന്നുണ്ടെങ്കിൽ ആതിഥേയരായിട്ടുള്ള US ആ ഒരു ഒരു സന്തോഷം കൂടിയാണ് നമുക്ക് ഈ സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ബോസ്നിയ US മാച്ച് ആയിരുന്നു, അതിൽ നിന്നും ബോസ്നിയയെ തോൽപ്പിച്ചുകൊണ്ട് ആതിഥേയർ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പെട്ടെന്നുള്ള അപ്ഡേറ്റുകളായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഒരു വീക്കെൻഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജും വിശേഷങ്ങളും ഒക്കെ തന്നെ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക്. നാട്ടിൽ നിന്നും എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് നെസോ, നാട്ടിലാണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാട്ടിലേക്ക് എൻജോയ് ചെയ്യുക, ഇടയ്ക്കൊക്കെ നമ്മളെ കേൾക്കുക, മെസ്സേജസ് ഒക്കെ അയക്കുക. ആപ്ലിക്കേഷനിലൂടെ നമ്മളെ കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ കേൾക്കുക, ഇടയ്ക്കൊക്കെ നമുക്ക് മെസ്സേജുകളും അവിടുത്തെ വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോവാണ്. അനുരാഗ് കരിക്കിൻ വെള്ളം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടു തുടങ്ങുന്നത് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. ഇനിയുള്ള ടൈം നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ, മോർണിംഗ് സവാരിയിൽ. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ എല്ലാവരുടെയും നല്ല മെസ്സേജുകളുടെ ഒരു ടൈം ആണല്ലോ ഈ സമയം എന്ന് പറയുന്നത്. അപ്പൊ നേരെ ഞാൻ മെസ്സേജുകളിലേക്ക് പോവുകയാണ്. മുരളിയുടെ മെസ്സേജാണ്, ഓരോ പ്രഭാതവും പുതിയ പുതിയ തുടക്കങ്ങളാണ്, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക, നന്മയും വിജയവും നിറഞ്ഞ ഒരു പുതിയ ദിനം ആശംസിക്കുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. വിജയൻ ആർ എസ് എന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഇന്നത്തെ ദിവസത്തിൻ്റെ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടോ അതെല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, സുലൈമാൻ ബ്രില്യൻ സ്കൂളായിരുന്നു, കുറച്ച് മുമ്പ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോബിൻ തോമസ് പറയുന്നു, എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്, ഗുഡ് മോർണിംഗ് നിസ. ഓ, വെക്കേഷന് പോവാണല്ലേ, അടിപൊളി അടിപൊളി. ബാക്കി ഫുട്ബോൾ വിശേഷങ്ങൾ നാട്ടിലാണ് എന്നോ തകർക്കുക കേട്ടോ. അപ്പോൾ നാട്ടിൽ ഫ്രണ്ട്സിൻ്റെയും കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ തകർക്കാം സോബിൻ ആൻഡ് ഫാമിലി. അപ്പോൾ എല്ലാവിധ ആശംസകളും അടിപൊളിയായിട്ടൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരിക കേട്ടോ. നെക്സ്റ്റ് വർഗീസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സുനോ ടീം, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് വർഗീസ് തോമസ് ഒരു ഫോട്ടോയൊക്കെ അയച്ചു. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഹാപ്പി മോർണിംഗ് ഡിയർ സീസ്, ഹാപ്പി വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ട് റിയാസ് ജോയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഉമേഷ് ആണ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു എന്നുകൂടി വളരെ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഖിലിൻ്റെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, ഹാപ്പി ബർത്ത്ഡേ ഡിയർ വൈഫ് മീനൂട്ടി. ഇന്ന് മീനൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മീനൂട്ടിക്ക് ഒരു നല്ല വിഷസ് കൊടുക്കാനായിട്ട് പറയുന്നു. കൂടെ എൻ്റെ അടുത്തൊരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്, ഞാൻ ആ പാട്ടിലേക്ക് പതുക്കെ വരുന്നതായിരിക്കും. ആദ്യം നമുക്ക് നേരെ വിഷസിലേക്ക് പോകാം. അയ്യോ, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയി പോയിട്ടുണ്ട്, നേരെ നമ്മൾ ബർത്ത്ഡേ വിഷസിലേക്ക് പോവാണ്.

വളരെ വളരെ സ്പെഷ്യൽ ആയ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ മെയിനൂട്ടിക്ക് വിഷ് ചെയ്യുന്നു. അഖിലാണ്, അഖിൽ കളരിക്കലാണ് ആ ഒരു സ്പെഷ്യൽ വിഷസ് നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ വിഷസ് കൂടി നിങ്ങൾക്കൊന്ന് അയക്കാവുന്നതാണ് കേട്ടോ. 500-00917 എന്ന നമ്പറിലേക്ക്. പ്രദീപ് എത്തിയിട്ടുണ്ട് മോർണിംഗ് വിഷസ് പറഞ്ഞിട്ട്. രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. സജീഷ് ആൻഡ് അംബ്ലി അവർ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ വിശേഷങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ്, ഞങ്ങളുടെ ജുബലിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഓ അടിപൊളി വിഷയമാണേ. ഉറപ്പായിട്ടും മോൻ്റെ കുറച്ചധികം ഫോട്ടോസ് ചേർത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു പോസ്റ്ററൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ വളരെ വളരെ സ്പെഷ്യലാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുമായിരിക്കും. വളരെ സ്നേഹത്തോടുകൂടി ജുബലിന് വളരെ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മളെല്ലാവരും വിഷ് ചെയ്യുന്നു. സജീഷ് ആൻഡ് അംബ്ലിയാണ് മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ തകർത്ത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നത് കേട്ടോ. സജിത് തീറ്റുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും വിഷ് ചെയ്യുന്നു കേട്ടോ. ഒരു നല്ല ഡേ ആയി മാറട്ടെ എന്നുള്ള വിഷസ് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയും വിഷസും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മെസ്സേജിൽ പറയാവുന്നതാണ്. 500-00917 എന്ന നമ്പറിലേക്കാണ് മെസ്സേജിൽ പറയേണ്ടത്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് വിജീഷ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് വിജീഷ്. അപ്പോൾ എന്തായാലും നേരെ ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്തൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. ഈ പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് അഖിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ആ മൂവിയിലെ ഒരു പാട്ടിലേക്ക് പോണോ? ഈ പാട്ട് തന്നെ വേണ്ടി വരുമായിരിക്കും അല്ലേ. ഞാൻ എന്തായാലും അതിലേക്കൊന്ന് പതുക്കെ വരുന്നതായിരിക്കും കേട്ടോ അഖിലെ. അതിന് മുൻപായിട്ട് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് സർവം മായ മൂവിയിലെ ഒരു നല്ല പാട്ട്. ദാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റാണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

സർവമായ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ പാട്ട് സ്പെഷ്യലി അഖില് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മീനൂട്ടിക്ക് വേണ്ടിട്ട്, വൈഫ് മീനൂട്ടിക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടുകൂടിയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഈ അടുത്ത് ഏറ്റവും അധികം ആളുകൾ തീർച്ചയായിട്ടും കാണണം എന്ന് റിവ്യൂ പറഞ്ഞ അതിഗംഭീരമായിട്ടുള്ളൊരു മൂവിയുണ്ട്. ഇംതിയാസ് അലി സിനിമകളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെയുണ്ടല്ലേ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയ്ക്ക് എആർ റഹ്മാനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ആ സിനിമയിലൊരു പാട്ടാണ് നമ്മൾ നേരെ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പാട്ടുകൂടി നമ്മൾ സ്പെഷ്യലി കേൾക്കുകയാണ്, ആസ്വദിക്കുകയാണ്. ഈ പാട്ട് അഖില് മീനൂട്ടിക്ക് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കൂടെ ഇനിയും നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടെ നിങ്ങളുടെ DO1സിനുള്ള വിഷസ് കൂടി പോരട്ടെ കേട്ടോ. 5000 009 17 ലേക്ക്.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: വീണ്ടും ത്രിൽ അടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
2: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
1: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
3: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
1: ഗാട്ടാ ഗുസ്തി 2 July 3 മുതൽ തിയേറ്ററുകളിലേക്ക്.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: മദീനത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
0: ഹൈപ്പർമാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർമാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത് ഖലീഫ സൗത്തിൽ July 2 4 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
5: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
6: Let's play football.
7: Football Mania.
0: ഈ ലോകകപ്പിലെ ഗോൾ വേട്ടയിൽ മെസ്സിക്കൊപ്പം എത്തി എംബാപ്പെ. എംബാപ്പയുടെ ഫിനിഷിംഗ് പാടവം, അസാമാന്യമായ വേഗത ഈ ലോകകപ്പിന്റെ സൗന്ദര്യമാവുകയാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന രണ്ടാമത്തെ താരമെന്ന നേട്ടവും 18 മത്സരങ്ങളിൽ നിന്നും 18 ഗോളുകളാണ് 27-കാരനായ എംബാപ്പെ നേടിയെടുത്തത്. 5 അസിസ്റ്റുകളും താരത്തിന്റെ പേരിലുണ്ട്. ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് കിലിയൻ എംബാപ്പെ. എംബാപ്പയുടെ ലോകകപ്പ് ഗോളുകളിൽ ഭൂരിഭാഗവും പിറന്നത് മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ കളിക്കളത്തിന്റെ തന്നെ ഗതി തിരിക്കാനുള്ള താരത്തിന്റെ മികവിന് ഇത് അടിവരയിടുന്നു.
8: Hi, I'm Kamal.
9: You're listening to Radio Suno.
8: Radio Suno.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911. സഫാരിയിൽ 10, 20, 30 തുടങ്ങി തെരഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 കഴിഞ്ഞ് 38 ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോവുകയാണ്. ഗുഡ് മോർണിംഗ് എവ്രി വൺ, എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷിഫ് ആൻഡ് ലെജൻഡ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അൻസൽ ഹബീബിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിശേഷമുണ്ട്. അതായത് 974 സ്റ്റേഡിയത്തിൽ അതിഗംഭീരമായിട്ടുള്ളൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ഈവനിങ് നടക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഫാമിലികൾ ഒന്നിച്ച് സുഹൃത്തുക്കൾ ഒന്നിച്ച് ഒത്തുചേരാനും കടൽ തീരത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുമുള്ള ഒരു അവസരമാണ് കേട്ടോ വരാൻ പോകുന്നത്. നാളെയാണ് ആ ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നത്. രാത്രി 7 മുതൽ 974 ബീച്ചിൽ എ നൈറ്റ് അണ്ടർ ദി സ്റ്റാർസ് എന്ന പേരിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഈവനിങ് ഇവൻറ്റ് സംഘടിപ്പിക്കുന്നത്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപാട് വൈവിധ്യമാർന്നിട്ടുള്ള വിനോദ പരിപാടികളൊക്കെ ഉണ്ട്. ഫേസ് പെയിൻറിംഗ് ഉണ്ട്, ഫിലിം സ്ക്രീനിങ്, അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ് സെഷൻസ് ഉണ്ട്, കടൽ തീരത്തെ പ്രത്യേക കുടുംബസംഗമം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മനോഹരമായിട്ടാണ് ഈ ഒരു സെഷനും ടൈമിങ്ങും ഒക്കെ ഒരുക്കി കഴിഞ്ഞിട്ടുള്ളത്. ടിക്കറ്റ് മൂലമാണ് അതിൻ്റെ ഒരു പ്രവേശനം എന്ന് പറയുന്നത്. 6 താഴെയുള്ള കുട്ടികൾക്കും പിന്നെ ശിശുക്കാർക്കും പ്രവേശനം സൗജന്യമാണ്. 14 താഴെയുള്ള കുട്ടികൾക്ക് 15 riyal ടിക്കറ്റ് നിരക്ക്, മുതിർന്നവർക്ക് 35 riyal ആയിരിക്കും. വാഹനം VIP വാഹനം ബീച്ചിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് 150 riyal എന്നുള്ള ആ ഒരു കാര്യം കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു ഈവനിങ്ങിലേക്ക് എത്താം. മെയിനായിട്ട് അണ്ടർ ദി സ്റ്റാർസ് എന്ന പേരിലാണ് ഈ ഒരു പ്രോഗ്രാം.

ചെറിയ കൂട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം നേരെ നമുക്കിനി ബാക്കി വിശേഷങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് അടുത്ത പാട്ട് കൂടി ഒന്ന് കേട്ട് ആസ്വദിച്ച് പോകുന്ന സമയമാണ്. അപ്പം അടുത്ത പാട്ട് എന്താ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നു, സുനോ ബോളിവുഡ്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: You are listening to

0: Sunt 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411133.
5: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. ജൂലൈ 2nd വ്യാഴാഴ്ച ദിവസമാണ് ഇന്നലത്തെ ഇംഗ്ലണ്ട് കോങ്കോ മത്സരം. ഹാരി കെയ്ൻ അടക്കമുള്ള താരങ്ങളുടെ അതിഗംഭീരമായിട്ടുള്ള പ്രകടനം. എന്താണ് ഈ മത്സരത്തെക്കുറിച്ച് കേൾക്കുന്ന ഇംഗ്ലണ്ട് ഫാൻസിന് ഷെയർ ചെയ്യാനായിട്ടുള്ളത് എന്ന് കൂടി എനിക്ക് ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്.
0: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
8: In association with
9: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
7: അങ്ങനെ ഒരു കൊടുങ്കാറ്റ് പോലെയായി മാറുകയായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ കെയ്ൻ, അല്ലെ? ലോകകപ്പിലെ റൗണ്ട് 32 കോങ്കോയ്ക്കെതിരെയായിരുന്നു ഇംഗ്ലണ്ടിന്റെ ആ ഒരു ആദ്യം. അവരെ കോങ്കോ നല്ല രീതിയിൽ ഞെട്ടിച്ചു. കോങ്കോനെ നമുക്കൊട്ടും കുറച്ച് കാണാൻ പറ്റുന്ന ടീമായിരുന്നില്ല. അതിഗംഭീരമായി തന്നെ അവർ പെർഫോം ചെയ്തു. തീർച്ചയായിട്ടും ഈ ലോകകപ്പിൽ നമ്മൾ ഓർത്തിരിക്കുന്ന ചില ടീമുകളുണ്ട്. ആ ടീമുകളുടെ കൂട്ടത്തിൽ കോങ്കോയുടെ പേര് കൂടി നമ്മൾ എഴുതി ചേർത്തു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ക്യാപ്റ്റൻ ഹാരി കെയ്ൻ്റെ 2 ഗോളുകളുടെ കരുത്തിൽ 1-2 ഇംഗ്ലണ്ടിന്റെ ആ ഒരു അതിഗംഭീരമായിട്ടുള്ള വിജയം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കോങ്കോയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കോങ്കോയുടെ കന്നി ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടമായിരുന്നു. ആദ്യമാണ് അവർ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. പക്ഷെ അതിനവർ പരിശ്രമിച്ചു, അല്ലെങ്കിൽ അവസാന നിമിഷം വരെയും അവർ പോരാടി എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എന്തായാലും ഇംഗ്ലണ്ട് അതിഗംഭീരമായിട്ടുള്ള അവരുടെ വിജയം സ്വന്തമാക്കി. മത്സരത്തിന്റെ 7th ഒന്ന് കോങ്കോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നുള്ളതാണ്. പിന്നെ കളം മാറി എന്നുള്ളതാണ്. ഹാരി കെയ്ൻ തകർപ്പനായിട്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാലും ഇന്നലെ ഹാരി കെയ്ൻ്റെ ആ ഒരു പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഇംഗ്ലണ്ട് ഫാൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 444-917 എന്ന നമ്പറിലേക്ക്, 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. കൂടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന 2 താരങ്ങൾ കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ദിവസമാണ്. അതായത് ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും ലൂക്ക മോഡ്രിച്ചിൻ്റെ ക്രൊയേഷ്യയും നേർക്കുനേർ വരുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള പോരാട്ടം. ഇന്നത്തെ മത്സരം ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും ലോക ഫുട്ബോളിലെ ഇതിഹാസങ്ങളാണ്. ഏറ്റവും നിർണായകമായിട്ടുള്ള 2 താരങ്ങളാണ്. അപ്പം ആര് വിജയിച്ചാലും, ഏത് ടീം വിജയിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരാളോട് ഗുഡ് ബൈ പറയും. 2 വിശ്വവിഖ്യാത താരങ്ങളിൽ ഒരാളുടെ അവസാന ലോകകപ്പായിട്ട് ഇന്നത്തെ മത്സരം മാറ്റപ്പെടും. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ആ ഒരു മാച്ചിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ മാച്ചിന് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പ്രഡിക്ഷൻ? പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം വരുന്ന സമയത്ത് എങ്ങനെയാവാനുള്ള സാധ്യതയാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ് എന്നുള്ളത് എനിക്കൊന്ന് മെസ്സേജിൽ പറയാം, അല്ലെങ്കിൽ വിളിച്ചും സംസാരിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-917 ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. 5000-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ മെസ്സേജ് അയക്കാം. പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ എങ്ങനെയായിരിക്കും ആ ഒരു മത്സരം? അതിൻ്റെ ഒരു ആരായിരിക്കും വിജയത്തിലേക്ക് എത്താനായിട്ട് പോകുന്നത്? ഇപ്പം തന്നെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മുഴുവൻ ഈ മത്സരങ്ങളുടെ ഒരുപാട് റീലുകളും വിശേഷങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ മാച്ച് എന്താകും എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. ഒപ്പം നമ്മുടെ കേരളത്തിന്റെ ചില പോർച്ചുഗൽ കണക്ഷൻസിനെ കുറിച്ച് കൂടി എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതായത് പോർച്ചുഗൽ കണക്ഷനുള്ള നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളുണ്ടല്ലോ, അതിൽ തന്നെ ഒരു സ്ഥലത്തിന് വളരെയധികം പോർച്ചുഗൽ കണക്ഷനുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറയണേ. 5000917 എന്ന നമ്പറിലേക്ക് അവശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. പോർച്ചുഗൽ കണക്ഷനുള്ള കൊല്ലത്തെ ആ ഒരു സ്ഥലം ഏതാണ്? അതോടൊപ്പം മറ്റൊരു ചോദ്യം, പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ മാച്ച് എന്താകും, എങ്ങനെയായിട്ട് മാറും എന്നുള്ളത് നമ്മൾ കാത്തു കാത്തിരിക്കുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ പ്രെഡിക്ഷൻസ് കൂടി ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക്.
2: Let's play football. Football Mania.
0: Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco. The original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service. Salwa Road, Qatar.
8: In association with...
9: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
7: അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതീഫ് മുഹമ്മദ് പാടിയ ഹിജാബി സോങ് ആണ് വരുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. വിളിക്കാം, മെസ്സേജുകളും അയക്കാം, അഭിപ്രായങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ.

0: വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals dream. Dream bigger.
4: Naseem Healthcare. Naseem Surgical and Medical Center, Sea Ring Road. Healthy smiles anytime. For more information, call 4411133.
5: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

ഹംതും മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. അരുണിന്റെ മെസ്സേജ് ഉണ്ട്, പോർച്ചുഗൽ 1, ക്രൊയേഷ്യ 2, അങ്ങനെ ആവാനായിട്ടാണ് ഇന്നത്തെ പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ മാച്ചിന്റെ ഒരു പ്രഡിക്ഷനായിട്ട് അരുണിന്റെ ഒരു പ്രഡിക്ഷൻ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫഹദാണ്. ഫഹദ് കറക്റ്റാണ്, ഞാൻ ആ പറഞ്ഞ സ്ഥലം ഏതാണെന്നുള്ളത് ഫഹദ് കറക്റ്റായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഫഹദ് അഹമ്മദാണ്. വെരി ഗുഡ് മോർണിംഗ് ഫഹദ്, കറക്റ്റാണ് കേട്ടോ. ജിതിൻ്റെ മെസ്സേജ് ഉണ്ട്, താങ്ക്സ് ഫോർ ദ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അസ്ലമിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഷാജു ശ്രീധറുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫഹദ് പറഞ്ഞ പോലെ ആ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പോർച്ചുഗൽ കണക്ഷനുള്ള നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കൊല്ലത്തൊരു സ്ഥലമുണ്ട്, അതേതാണ്, കൂടുതൽ പോർച്ചുഗൽ കണക്ഷനുള്ളൊരു സ്ഥലമാണ്, അതേതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നായിരുന്നു ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ നമ്മൾ ആ ഒരു വിശേഷങ്ങളിലേക്ക് പോവുകയാണ് നമ്മുടെ പി ഒ ബോക്സിലൂടെ. ആ സ്ഥലത്തിന്റെ പേര് കൊല്ലം ജില്ലയിലെ കൊല്ലം നഗര ഒരു ഭാഗത്ത് നിന്നും ഏകദേശം കുറച്ച് കിലോമീറ്ററുകൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന തങ്കശ്ശേരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥലത്തിന്റെ ആദ്യത്തെ പേര് തങ്കശ്ശേരി എന്നായിരുന്നില്ല, ചെറിയൊരു വ്യത്യാസം മാത്രം. തങ്കമ്മശ്ശേരി എന്ന് പറയുന്ന ആ ഒരു പേരിൽ നിന്നാണ് അത്രേ പിന്നീട് തങ്കശ്ശേരി എന്ന പേരുണ്ടായി എന്നുള്ള ഒരു സ്റ്റോറിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ തങ്കശ്ശേരി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിന് പോർച്ചുഗൽ അല്ലെങ്കിൽ പോർച്ചുഗീസ് ചരിത്രവുമായിട്ട് വലിയൊരു ബന്ധമുള്ള ഒരു ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോറി കേട്ടിട്ടുള്ളത്, പോർച്ചുഗീസ് ഭാഷയിൽ സ്വർണ്ണ നാണയങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കോ അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട പദങ്ങളോ ഒക്കെ ആയിരിക്കാം ഈ ഒരു തങ്കശ്ശേരി എന്ന് പറയുന്ന പേരിന് പിന്നിലെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. എന്നാലും പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഒക്കെ താവളമായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ തങ്കശ്ശേരി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു ഡച്ച് കോട്ടയുടെ അവശിഷ്ടങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു, ഒരു മതിലുകൾ പോലെയൊക്കെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. ആ ഭാഗം അറിയുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ എന്താണെന്നുള്ളതൊരു അപ്ഡേറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 146 പരം ഇത് ഇതുപോലുള്ള ആ ഒരു ടൈമിലെ കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ കൊല്ലത്തുണ്ടായിരുന്നു എന്നാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയിൽ പോർച്ചുഗലുമായിട്ട് അല്ലെങ്കിൽ പോർച്ചുഗീസ് ചരിത്രവുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് തങ്കശ്ശേരി എന്ന് പറയുന്നത്. ഈ തങ്കം എന്ന് പറഞ്ഞ ജഗതിച്ചേട്ടൻ തങ്കം എന്ന് വിളിക്കില്ലേ, എന്നാൽ അതിൽ തങ്കം എന്ന് പറയുന്ന വേർഡിൽ വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഞാൻ പെട്ടെന്നൊന്ന് ആലോചിക്കുകയായിരുന്നു. ഈ തങ്കശ്ശേരി എന്ന് പറഞ്ഞ സമയത്ത് വേറെ തങ്കം റിലേറ്റഡ് ആയിട്ട് ഉള്ള സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഓക്കെ, അങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് സ്ഥലങ്ങൾ എനിക്കൊന്ന്, തൃശ്ശൂർ ജില്ലയിലൊരു സ്ഥലമുണ്ട് തങ്കമണി എന്ന് പറയുന്ന, തൃശ്ശൂർ ജില്ലയിലൊരു സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നില്ല വേറെ സ്ഥലങ്ങളുണ്ടോ എന്നുള്ളത് അത്രയ്ക്കൊരു ഒരു ഓർമ്മയില്ല. ഇപ്പോഴും കുറച്ചുണ്ടല്ലേ. ഓക്കെ, അടിപൊളി അടിപൊളി. ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഒന്ന് സംശയിച്ചു, ശരിക്കും ഇപ്പോഴും അവിടെ ആ ഒരു ഭാഗത്ത് ഈ പറഞ്ഞ പോലെ തങ്കശ്ശേരി എന്ന ഭാഗത്ത് ചില അവശിഷ്ടങ്ങൾ, ഒരു ഡച്ച് കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും ഉണ്ട് എന്നിങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സംശയമായിരുന്നു ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോഴും ഉണ്ടല്ലേ. ഓക്കെ, എനിക്ക് കുറച്ച് വാതിലുകളൊക്കെ പോലത്തെ കുറച്ച് അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ ഒരു കാലത്തിൻ്റെ ഓർമ്മയായിട്ട് ഇപ്പോഴും ആ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത് അബിയും കൂടെ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അബി അത് മെസ്സേജിൽ പറഞ്ഞതിന്. സിജി ഓമലീർ തങ്കശ്ശേരി ഞാൻ പോയിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ, മനോഹരമായിട്ടുള്ളൊരു സ്ഥലം അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗം അറിയുന്നവരുണ്ടെങ്കിൽ, അതിൻ്റെ കൂടുതൽ ചരിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ മെസ്സേജിൽ പറയാം. കൂടെ തന്നെ തങ്കം റിലേറ്റഡ് ആയിട്ട് മറ്റേതെങ്കിലും സ്ഥലങ്ങളുണ്ടോ? ഇതെവിടെയാണ് സ്ഥലം അനുമോനെ? തങ്കളം, തങ്ങളം, തങ്ങളം എന്നാണോ? കോതമംഗലം ഭാഗത്തെ ഒരു സ്ഥലമാണ് തങ്കളം എന്നാണോ സ്ഥലത്തിൻ്റെ പേര്? അങ്ങനെയാണെന്ന് കരുതുന്നു. ഓക്കെ, അബി പറയുന്നത് ആ ഒരു ഭാഗം ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു ഭാഗമാണ് അല്ലേ. ഓക്കെ ഓക്കെ, തങ്കശ്ശേരി ഭാഗത്തെ ആ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തെക്കുറിച്ച് കൂടി അബി ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഷ്കർ പി ഹംസ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്തിട്ടുണ്ട്, തിരിച്ചും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. അപ്പം കൊല്ലം ജില്ലയിൽ പോർച്ചുഗൽ കണക്ഷനുള്ള സ്ഥലത്തെക്കുറിച്ച് നമ്മളിതാ ഇങ്ങനെ ഷെയർ ചെയ്ത് വരുന്ന സമയത്ത്, പോർച്ചുഗൽ കണക്ഷൻ നമ്മുടെ മലയാള ഭാഷയിലും ഉണ്ട്. നമ്മുടെ മലയാളത്തിലെ ചില വാക്കുകളൊക്കെ പോർച്ചുഗലുമായിട്ട് ഭയങ്കര കണക്ഷൻ, അവരുടെ ഭാഷയുമായിട്ട് പോർച്ചുഗീസ് കണക്ഷനുള്ള ഒരുപാട് വാക്കുകൾ നമ്മുടെ മലയാളത്തിലുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില റീലുകളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടോ? പോർച്ചുഗൽ കണക്ഷനുള്ള മലയാളം വാക്കുകൾ ഏതൊക്കെ ആയിരിക്കാം?
അതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഒന്ന് മെസ്സേജിൽ പറയാം കേട്ടോ, അല്ലെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. 444-9417 എന്ന നമ്പറിലേക്ക് പോർച്ചുഗൽ കണക്ഷനുള്ള ചില മലയാളം വാക്കുകളുണ്ട്, നമ്മൾ ദിനം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ സംസാരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില വാക്കുകൾക്ക് പോർച്ചുഗൽ കണക്ഷനുണ്ട്. ഓക്കെ, അത് ഏതൊക്കെ വാക്കുകളാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കുകൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വായിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങളൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. 500-00-917 എന്ന നമ്പറിലേക്ക്. സമയം 7 മണി കഴിഞ്ഞ് 26 മിനിറ്റാണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Amazon Music.
2: Power kada sollava
3: veendum thrill adipikan pranayikan gata gusti 2
4: second round start
3: Vishnu Vishal, Remya Krishnan, Aishwarya Lakshmi തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
5: Quite exciting.
3: ഗാട്ടാ ഗുസ്തി 2 ജൂലൈ 3 മുതൽ തിയേറ്ററുകളിലേക്ക്.
6: Distributed by Home Screen Entertainment and Associate Partner, SimplySouth.tv.
7: Let's play football.
1: Football Mania.
8: ഈ ലോകകപ്പിലെ ഗോൾ വേട്ടയിൽ മെസ്സിക്കൊപ്പം എത്തി എംബാപ്പെ. എംബാപ്പയുടെ ഫിനിഷിംഗ് പാടവം, അസാമാന്യമായ വേഗത ഈ ലോകകപ്പിന്റെ സൗന്ദര്യമാവുകയാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന രണ്ടാമത്തെ താരമെന്ന നേട്ടവും 18 മത്സരങ്ങളിൽ നിന്നും 18 ഗോളുകളാണ് 27-കാരനായ എംബാപ്പെ നേടിയെടുത്തത്. 5 അസിസ്റ്റുകളും താരത്തിന്റെ പേരിലുണ്ട്. ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് കിലിയൻ എംബാപ്പെ. എംബാപ്പയുടെ ലോകകപ്പ് ഗോളുകളിൽ ഭൂരിഭാഗവും പിറന്നത് മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ കളിക്കളത്തിന്റെ തന്നെ ഗതി തിരിക്കാനുള്ള താരത്തിന്റെ മികവിന് ഇത് അടിവരയിടുന്നു.
7: Let's play football.
1: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: Water bill. Stay hydrated and stay tuned.
8: ഓർമ്മിപ്പിക്കുന്നു, റേഡിയോ സുനോ.
9: Brought to you by
10: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.

ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് തങ്കയം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് കാസർഗോഡ് ഭാഗത്തുള്ളൊരു സ്ഥലമാണ്. തങ്കയം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പം വളരെ എണ്ണിയെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രമേ ആ ഒരു വേർഡിൽ നമ്മുടെ നാട്ടിലുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കൂടെ ഞാൻ പറഞ്ഞു മലയാള ഭാഷയിലും ചില പോർച്ചുഗൽ കണക്ഷൻസ് ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും പോർച്ചുഗീസുകാർ വഴി നമ്മുടെ അരികിലേക്ക് വന്നിട്ടുള്ള വാക്കുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു വാക്കാണ് ജനൽ എന്ന് പറയുന്ന വാക്ക്. നമ്മൾ ജനൽ എന്ന് ഉപയോഗിക്കാറുണ്ടല്ലോ, അത് ജനേല എന്ന് പറയുന്ന പോർച്ചുഗീസ് ഭാഷയിലെ വാക്കിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് എത്തിയതാണ്. ജനേലയാണ് ജനലായിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ മെസ എന്ന വാക്കിൽ നിന്ന് മേശ എന്ന് പറയുന്ന വാക്ക് വരുന്നു. പിന്നെ അതുപോലെ തന്നെ അർമാരിയു എന്ന വാക്കിൽ നിന്ന് അൽമാരി വരുന്നു. പിന്നെ അതുപോലെ തന്നെ കടേരിയ എന്ന വാക്കിൽ നിന്നും കസേര വരുന്നു. ഇതൊക്കെ പോർച്ചുഗീസ് സംഭാവനയായിട്ട് നമ്മുടെ ഭാഷയിലേക്ക്, നമ്മുടെ മലയാളത്തിലേക്കുള്ള ഒരു ചില പോർച്ചുഗൽ കണക്ഷൻസ് ആയിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു തീരദേശ ഹിസ്റ്ററിയും അല്ലെങ്കിൽ സംസ്കാരവും ഭാഷയും ഒക്കെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു ഭാഗം അല്ലെങ്കിൽ ലോകത്തിലില്ല എന്ന് പറയാം. കാരണം അത്രമാത്രം ഒരു പോർച്ചുഗൽ കണക്ഷൻ നമ്മുടെ സ്ഥലങ്ങളുടെ പേരുകളിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഭാഷയിലുമൊക്കെ ആണെങ്കിലും കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. കൂടെ തന്നെ നമുക്ക് ചില അപ്ഡേറ്റ്സിലേക്ക് കൂടി വരാനായിട്ടുണ്ട്. നമ്മുടെ വിസിറ്റ് ഖത്തറിൻ്റെ ഹലാ സമ്മർ എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാമ്പയിൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ട് സെപ്റ്റംബർ 30 വരെയാണ് ഈ ഒരു ഹലാ സമ്മർ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മോൾസിലാണെങ്കിലും ഹോട്ടലുകളിലൊക്കെ ആണെങ്കിലും വിവിധ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നടക്കുക. രാജ്യത്തെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളെയൊക്കെ വർണ്ണാഭമായിട്ടുള്ള വിനോദ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ഒക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. അതിന് മുൻപായിട്ട് നമ്മൾ അടുത്ത പാട്ടുകൂടി കേൾക്കുകയാണ്. കേൾക്കുന്നത് സച്ചിൻ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ്. വിനീത് ശ്രീനിവാസൻ പാടിയ ഒരു നല്ല പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് ദായിത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ മാച്ച് എങ്ങനെയാവാൻ സാധ്യതയുണ്ട്? എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? പോരട്ടെ 5000917.

0: സുനോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ June 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് IT തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
8: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
7: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411133.
9: Ormapuve poru omalpuve poru.
10: Hi, namaskaram, njan Suraj Vennyaramudana.
11: Ini nammal endu cheyum allayya.
12: You are listening to Radio.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
5: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravijans partner. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം.
1: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa. മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ 6ാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
4: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ 6ാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
5: Only on Radio Suno.

0: sunt 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just be

सुनो अपडेट्स सुनो अपडेट्स लेके स्वागतम अपडेटുകളുമായി നിസ അൽമർക്കിയ സ്ട്രീറ്റ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ജൂലൈ 18 വരെ ഭാഗികമായി അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു. ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 12 മുതൽ പുലർച്ചെ 5 വെള്ളിയാഴ്ച പുലർച്ചെ 2 രാവിലെ 10 ശനിയാഴ്ച പുലർച്ചെ 2 രാവിലെ 7 വരെയുമാണ് ഈ നിയന്ത്രണം. ഖത്തർ ഗതാഗത വകുപ്പ് പ്രധാന വാഹന നമ്പർ പ്ലേറ്റുകൾ സൗം ആപ്ലിക്കേഷൻ വഴി ലേലം ചെയ്യുന്നതായി അറിയിച്ചു. ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 8 ആപ്ലിക്കേഷനിലെ നിശ്ചിത വിൻഡോ വഴി താൽപര്യം അറിയിക്കാം. വിസിറ്റ് ഖത്തർ ഹലാൽ സമ്മർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി മാളുകളിലും ഹോട്ടലുകളിലും വിവിധ പരിപാടികൾ ആരംഭിച്ചു. സെപ്റ്റംബർ 30 വരെ നീളുന്ന പരിപാടി രാജ്യത്തിന്റെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളെ വർണ്ണാഭമായ വിനോദ കേന്ദ്രങ്ങളാക്കി മാറ്റും. ജുവാൻ ഐലൻഡ്, വെസ്റ്റ് വോക്ക് എന്നിവിടങ്ങളിൽ ഖത്തർ ടോയ് ഫെസ്റ്റിവലിലെ പ്രമുഖ കഥാപാത്രങ്ങളുമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടികളും ഉണ്ടാകും. ലോക ഫുട്ബോളിലെ 2 ഇതിഹാസങ്ങളുടെ കരിയറിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾക്ക് കളമൊരുങ്ങുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനാണ് ഇന്ന് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിക്കുക.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
0: Huawei App Gallery.
3: സഫാരിയിൽ 10-20 തേട്ടി തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
4: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10-20-30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ
2: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
5: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
6: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: മദീനത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയം ഒരുക്കാൻ മർസ
0: ഹൈപ്പർമാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർമാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത് ഖലീഫ സൗത്തിൽ July 2 4 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
1: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു. മെസ്സി, റൊണാൾഡോ, Mbappe, Haaland, Dembele, Vinicius Junior. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
0: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
2: Action.
3: Mona Dinesha, Adimohamana, Adimoham.
2: Horror.
4: Thanikku pogan anuvada illa.
1: Or drama.
5: Ente kudumbam, ente swargaraji.
1: Ishta genre edanengilum ivide ticket ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
7: എല്ലാവർക്കും വണക്കം, ഞാൻ വിജയ് സേതുപതി.
8: യു ആർ ലിസണിംഗ് ടു
7: You are listening to Radio Salon. Get the kid to cool down.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by ஈ அவதி காலத்து நீங்களோட பிரியப்பட்டவருக்கு ஒரு gift நல்கி சர்ப்ரைஸ் செய்யாம் மலபார் கோல்டன் டைமண்ட்ஸ்ல இருந்தும் ஓரோ டைமண்ட் அல்லது பிரஷஸ் ஜெம் ஜுவல்லரி பர்ச்சேஸ் நோடப்பம் நேடு ஃப்ரீ கேஷ் வவுச்சர்ஸ் ஒப்பம் பழைய சொர்ணாபரணங்கள் எக்ஸ்சேஞ்ச் செய்யாம் ஒரு நஷ்டமும் கூடாதே
2: in association with
3: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger
4: Naseem Healthcare Naseem Surgical and Medical Center Searing Road Healthy Smiles Anytime For more information call 4411133
5: And Lulu Hypermarkets Supermarkets and Department Stores Where the world comes to shop
6: Just feel like you're
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുകയാണ് മോർണിംഗ് സവാരി. വിശേഷങ്ങളിൽ നിന്ന് ശരിക്കും ഒരു ഫുട്ബോൾ മോർണിംഗ് തന്നെയാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള മത്സരങ്ങൾ നടന്ന സമയങ്ങളായതുകൊണ്ട് തന്നെ ഏറ്റവും അധികം മത്സര വിശേഷങ്ങളും എന്തൊക്കെയാണ് സംഭവിച്ചത്, ഫാൻസിൻ്റെ ഒരു സന്തോഷം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ ഒരു ഇംഗ്ലണ്ട് ഫാനുണ്ട്. തീർച്ചയായിട്ടും ആൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നതാണ് സാജിദ്. അപ്പോൾ സാജിദ് ശരിക്കും ഒരു ട്രൂ ഇംഗ്ലണ്ട് ഫാനാണ് കേട്ടോ. ആളുടെ എന്താ പറയുക, ആളുടെ ഒരു സന്തോഷം, ഇന്നലത്തെ മാച്ചിന്റെ ഒരു വിജയത്തിന്റെ സന്തോഷം എത്ര പറഞ്ഞാലും ആൾക്ക് മതിയാവില്ല എന്നുള്ളതാണ്. അപ്പൊ സാജിദ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ആ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട്. ഇംഗ്ലണ്ട് കോങ്കോ മത്സരത്തിന്റെ ആ ഒരു സന്തോഷം, ഇംഗ്ലണ്ടിന്റെ ആ ഒരു വിജയത്തിന്റെ സന്തോഷം പങ്കുവെക്കാനായിട്ട് സാജിദ് ജോയിൻ ചെയ്യുന്നുണ്ട്. സാജിദ്, ഇന്നത്തെ ദിവസത്തെ നമുക്ക് വേണമെങ്കിൽ ഹാരി കെയ്ൻ മോർണിംഗ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും എന്ന് തോന്നുന്നു. അതെ. അപ്പൊ ഏതായാലും നമ്മൾ കഴിഞ്ഞ ദിവസം മാച്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ജയിക്കുമോ എന്നുള്ള ഡൗട്ടൊക്കെ പങ്കുവെച്ചു. പക്ഷെ ഡൗട്ടുകൾക്കൊന്നും ഒരു സ്ഥാനമില്ല എന്ന് ഹാരി കെയ്ൻ ഒറ്റ ഒരാൾ ഇന്നലെ തെളിയിച്ചു അല്ലേ.
8: ഇംഗ്ലണ്ട് സ്ഥാനം എന്ന രീതിയിൽ നമ്മൾ ശരിക്കും ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഡിസപ്പോയിന്റഡ് സിറ്റുവേഷൻ ആയിരുന്നു. കാര്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗോള്, അത്യാവശ്യം നല്ല പ്ലെയറാണ് അയാള്, പിന്നീടും അറ്റാക്കുകളിലും പെങ്കാന്ന പ്ലെയറുടെ റോള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഒന്ന് രണ്ട് നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിലും ഗോൾ കീപ്പർ ഓ മൈ ഗോഡ് വാട്ട് എ ഗൈ.
7: അത്
8: ബെല്ലിംഗ്ഹാം പോയിട്ട് ഒന്ന് എണീറ്റ് ഒന്ന് മാറി താടെയെന്ന രീതിയിൽ എം പി സാർ, അത് അത് നല്ലൊരു കീപ്പറാണ്. കാര്യം അത് കൺഫേം ഇന്നലെ ശരിക്കും നമ്മള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ശരിക്കും കളി കഴിഞ്ഞ് യുവേഴ്സ് ലൈറ്റ് കുറച്ചായിരുന്നു വെറുതെ എണ്ണിയിരുന്നു. 6-1 ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. കാര്യം ആ ടാർഗറ്റ് അത് അത്യാവശ്യം നല്ല പെർഫോമൻസ്. അപ്പൊ പെർഫോമൻസ് ശരിക്കും ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിരുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിൽ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പ്
7: കത്തിക്കേറി
8: സിംഹത്തിന് എന്താ പറയാ, ജടകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊടഞ്ഞെ നീക്കിയെന്നറിയില്ലേ.
7: അതെ അതെ അതെ,
8: അതാണ് ശരിക്കും ഞാൻ കണ്ടത്.
7: കാരണം കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് സാജിദിന്റെ ആ ഒരു കഴിഞ്ഞ ദിവസത്തെ മെസ്സേജാണ്, ഞങ്ങളുടെ ക്യാപ്റ്റൻ അത്ര ഹൈപ്പ് കിട്ടുന്നില്ല എന്ന്. ആ ഒരു ഹൈപ്പ് ഒരു ഒറ്റ മത്സരത്തിലൂടെ ആരും പറയേണ്ട ആവശ്യമില്ല, പുള്ളിയുടെ പ്രകടനത്തിലൂടെ പുള്ളി തന്നെ തെളിയിച്ചു.
8: തീർച്ചയായിട്ടും ഹൈപ്പ് കിട്ടുന്നില്ല എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് നമ്മൾക്ക് എപ്പോഴും ഒരുപാട് പ്രൗഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മെസ്സിയും നെയ്മറും ക്രിസ്ത്യാനവും ഒരുമിച്ച് കളിച്ചൊരു യുഗത്തിൽ നമുക്ക് കളി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ എടുത്ത് പറയുന്ന പേരാണ് ഹാരി കെയ്ൻ എന്നത് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. മെസ്സിയുടെ റൊണാൾഡോയുടെ ഒരു സീസണിന്റെ ഗോൾഡിന്റെ റെക്കോർഡ് ഓൾറെഡി ഹി ഹാവ് റിക്കവേർഡ്, അത് പുള്ളി വെട്ടിച്ചു ഓൾറെഡി. ഇപ്പൊ മെസ്സിയുടെ റെക്കോർഡായിട്ട് പുള്ളി ഈസ് ഓൾമോസ്റ്റ് ലെവൽ, ഒരു ഗോളാണ് കണ്ട പിന്നീടുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം വരുന്ന സമയത്തൊക്കെ ഒരുപാട് ക്രിറ്റിസിസം, ചബ്ബി പ്ലെയർ, വൺ സീസൺ വണ്ടർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്, ഒരുപാട് ക്രിറ്റിസിസം ഏറ്റെടുത്ത് വന്നു. പക്ഷെ ഇന്ന് ഇത്രയും കാലമായിട്ട് ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ഒരു എന്താ പറയുക, വലിയ ഉത്തരവാദിത്വം തോളത്തെടുത്ത് വെച്ച് അനിഷോഡ് പ്രൂവ്ഡ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫുട്ബോളിൽ പ്രതീക്ഷിക്കുന്നത്, ടീമിന് എപ്പോ ആവശ്യം വരുന്നു അത് ഡെലിവർ ചെയ്യാന്നുള്ളത്. അത് ഇന്നലെ മാത്രമല്ല കേട്ടോ, കൊറേഷ്യനായിട്ടുള്ള കളിയിൽ വരെയും പുള്ളിയുടെ 2 ഭയങ്കര നിർണായകമായിരുന്നു. കാര്യം നമ്മള് ഫസ്റ്റ് സ്കോർ ചെയ്ത് ഒരു പെനാൽറ്റി, അത് കഴിഞ്ഞ് പിന്നെ അവര് ലെവൽ ചെയ്തപ്പോ പിന്നെ ഒരു ലീഡ് എടുക്കാൻ വേണ്ടിട്ട് പുള്ളി ഹെഡർ. അപ്പോ എല്ലാ കളിയിലും വോട്ടെവർ ഹി സ്കോർസ് ഈസ് ഹാവിങ് എ ബിഗ് ഇംപാക്ട്.
7: ഓക്കേ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കപ്പും കൊണ്ട് ഇംഗ്ലണ്ട് മടങ്ങുള്ളൂ,
8: അതില് നമുക്ക് ഞാൻ ഇപ്പഴും പറയും, അത് ഫസ്റ്റ് മുതൽ ഇപ്പഴും പറയും. സി മെക്സിക്കോനെ അടിച്ച് പിന്നെ ബാക്കി എക്സ് വൈ സെഡിനെ അടിച്ച് നമ്മൾ ഫൈനലിൽ കപ്പ് കൊടുത്തിട്ടേ പോരുള്ളൂ.
7: അതാണ് ഞാനിത് ഈ വാക്കുകൾ ഇവിടെ കട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഫൈനൽ കഴിഞ്ഞ് ആ ഒരു സെലിബ്രേഷൻ ടൈമിൽ നമുക്കിത് പ്ലേ ചെയ്യാം. ഓക്കെ, താങ്ക് യു സാജി, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. അപ്പൊ എല്ലാ ഇംഗ്ലണ്ട് ഫാൻസിനു വേണ്ടി സ്പെഷ്യലി അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. സമയം 8 കഴിഞ്ഞ് 24 മിനിറ്റ്.

0: വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: വെള്ളം കുടിപ്പിക്കാൻ എത്തിയ സുഹൃത്തുക്കളെ വെള്ളം കുടിക്കാൻ,
5: വെള്ളം കുടിക്കാനായിട്ട് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുന്ന സമയമാണിത്.
4: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കാണ്. റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 2 വ്യാഴാഴ്ച ദിവസം.
5: ഓക്കെ, അപ്പൊ എന്നാലും നമ്മൾ ഇംഗ്ലണ്ട് ഫാൻസിന്റെ സന്തോഷമൊക്കെ കേട്ടു. സാജിദ് വളരെ ഡീറ്റെയിൽ ആയിട്ട്, സാജിദ് ഒരു ട്രൂ ഫാനാണെന്ന് ഞാൻ പറയായിരുന്നു.
4: ഓക്കെ,
5: അപ്പൊ ആളുടെ ഒരു സന്തോഷമൊക്കെ ആള് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞു.
4: ശരിക്കും പറഞ്ഞാല് ഇന്നലെ ഫസ്റ്റ് ഗോൾ അടിച്ചല്ലോ നോക്കോ. അപ്പൊ ആദ്യം എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് സാജിദിന്റെ മുഖമാണ്. അയ്യോ, അദ്ദേഹമൊക്കെ എന്ത് ചെയ്യും,
5: വിഷമിക്കല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഒരു ഫാന്റെ സന്തോഷം കേട്ടു. ഇനി ഇപ്പൊ ഒരു മത്സരം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എങ്ങനെ മത്സരത്തെ കാണാം, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു മാച്ച് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളുടെ കൂടെ ഫൈസൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഫൈസലെ ഗുഡ് മോർണിംഗ്. അപ്പം സ്പെഷ്യലി ചോദിക്കാനായിട്ടുള്ള കാര്യം, ഈ പറഞ്ഞ പോലെ പലരും പറയുന്ന പോലെ ഹരിക്കൻ ആ ഒരു ഒരു ഹൈപ്പ് കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയമൊക്കെ പലരും പങ്കുവെക്കാറുണ്ട്. പക്ഷെ ഇന്നലെ ഹാരി കെയ്ൻ ശരിക്കും കൊടുങ്കാറ്റായി മാറി.
4: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും സമയോചിതമായ ഇടപെടൽ, സമയോചിതമായ ഒരു പ്രകടനം എന്നൊക്കെ പറയുന്നത്.
5: തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും നമുക്ക് ഫൈസലിന്റെ അടുത്ത് തന്നെ ബാക്കി വിശേഷങ്ങളൊന്ന് കേട്ടുപോകാം.
6: അനിസ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൊടുങ്കാറ്റായി മാറി ഹാരി കെയ്ൻ. ശരിക്കും ഒരു തോൽവിയിൽ നിന്ന് അവിടെ നിന്ന് ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി അദ്ദേഹം പ്രീ ക്വാർട്ടറിലേക്ക് നയിച്ചു എന്ന് പറയാം. ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളുടെ ഒരു പട്ടിക എടുക്കുമ്പോൾ അവിടെ എംബാപ്പെ വരുന്നു, നെയ്മർ വരുന്നു, മെസ്സി വരുന്നു, പക്ഷെ ഹാരി കെയ്ൻ്റെ പേര് ആദ്യഘട്ടത്തിൽ ആരും അങ്ങനെ പറഞ്ഞു പോകാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഗോളടിയിലെ കാര്യമൊക്കെ എടുക്കുമ്പോൾ ഇത്തവണ ബുണ്ടസ് ലീഗിൽ, ജർമ്മൻ ലീഗിൽ ബയൺ മ്യൂണിക്കിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളടിച്ച് കയറ്റിയ ഒരു താരമാണ്. അപ്പൊ ആ തരത്തിലൊരു പരിഗണന അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചർച്ചാ വിഷയമാണ്. മാത്രമല്ല ഈ ലോകകപ്പിൽ തന്നെ അദ്ദേഹം 5 ഗോൾ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ലയണൽ മെസ്സിക്കും എംബാപ്പയ്ക്കും തൊട്ട് പിന്നിലായി അദ്ദേഹം ഉണ്ട്. മത്സരത്തിലേക്ക് വരുമ്പോൾ കോങ്കോ ആദ്യമായിട്ടാണ് ഒരു നോക്കൌട്ട്, ലോകകപ്പിന്റെ നോക്കൌട്ട് മത്സരം കളിക്കുന്നത്. അതിന്റെ ഒരു സഭാകമ്പമൊന്നും അവർക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ച മത്സരം നമ്മൾ കണ്ടതാണ്. ഇംഗ്ലണ്ടിനെയും അവർ വിറപ്പിക്കുക തന്നെ ചെയ്തു. 7th മിനിറ്റിൽ തന്നെ ഗോൾ നേടുന്നു. ആ ഗോൾ സിബങ്കയുടെ ഒരു ഗോൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷം ഇംഗ്ലണ്ട് കൂടുതൽ അഗ്രസീവായി ആക്രമണം നടത്തുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് 2nd പകുതിക്ക് ശേഷം ഇംഗ്ലണ്ട് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിരുന്നു അവരുടെ കളി എന്നുള്ളതാണ്. 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് കളിയുടെ ഗതി നിർണയിച്ചത് എന്ന് പറയും. ഒന്ന് ബുക്കായ സാക്ക, ഗോർഡൻ ഈ മത്സരത്തിലെ 2 ഗോളും അദ്ദേഹത്തിന്റെ പാസിൽ നിന്നായിരുന്നു എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കെയ്നിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേടിയ 2nd ഗോൾ, അത് ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു ബ്രില്യൻസ്, ഒരു സ്ട്രൈക്കർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് വ്യക്തമാക്കുന്നതായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് കോങ്കോയുടെ ഡിയുടെ ഒരു മിഡിൽ പോർഷനിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ പാസ് ഗാർഡൻ നൽകുന്നത്. അതിനുശേഷം ഒരല്പം അദ്ദേഹം ഡ്രാഗ് ചെയ്ത് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അവരുടെ കോങ്കോയുടെ ഡിഫൻസ് കാരണം. അപ്പൊ ആരൽപ്പം ഡ്രാഗ് ചെയ്ത് അദ്ദേഹം ഒരു ഹൊറിസോണ്ടലി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഗോൾ പോസ്റ്റിലേക്ക് പോലും നോക്കാതെ അങ്ങ് ഷോട്ട് എതിർക്കുകയാണ്. ആ ഷോട്ട് എന്ന് പറയുന്നത് ഒരു വെടിച്ചില്ല ഷോട്ടാണ്. ആ ഷോട്ടിന് 100 കിലോമീറ്ററിലധികമാണ് ആ ഷോട്ട് ഉതിരിക്കുമ്പോഴുള്ള വേഗത എന്നുള്ളതാണ്. ഒരു നമുക്കറിയാം മിന്നും ഫോമിലുണ്ടായിരുന്ന കോങ്കോ ഗോൾ കീപ്പർ അവിടെയുണ്ട്. ആ ഗോൾ കീപ്പർ അവിടെ ഉള്ളപ്പോൾ പോലും അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണ്, ഗോൾ എവിടെയാണ് ഗോൾ പോസ്റ്റ്, അതുപോലും അദ്ദേഹം നോക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാം മനക്കണ്ണിൽ, താൻ എത്രത്തോളം ദൂരമാണ് മുന്നോട്ട് നീങ്ങിയത്, അതെല്ലാം മനക്കണ്ണിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഷോട്ടായിരുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കറുടെ ഒരു ബ്രില്യൻസ് ആയി തന്നെ നമ്മൾ കാണണം എന്നുള്ളതാണ്. അപ്പം തന്നെ ലയണൽ എംബാസി ഇന്ന് എല്ലാവരുടെയും കെയ്നെ പോലെ തന്നെ മനം കവർന്ന ഒരു താരമാണ് എന്നുള്ളതാണ്. ജൂഡ് ബെല്ലിങ്ഹാമിന്റെയും കെയ്നിന്റെയും എത്രയെത്ര ഷോട്ടുകളാണ്, ഗോളെന്നുറച്ച ഷോട്ടുകളാണ് അദ്ദേഹം തടഞ്ഞിട്ടത്. ശരിക്കും ഒരു സ്റ്റോപ്പർ മെഷീൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആരാധകരുടെ മനം കവർന്നു. പക്ഷേ കെയ്നിന്റെ ആ ഷോട്ട് എംബാസിയല്ല ആരാണെങ്കിലും ഗോളിലേക്ക് ഗോളിലാകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം നല്ല പെർഫോം ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വലിയ മത്സരത്തിൽ എങ്ങനെയാണ് ഗോൾ പോസ്റ്റ് കാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അവർ കാണിച്ചു തരികയും ചെയ്തു. ലയണൽ എംബാസി എന്നുള്ള അദ്ദേഹത്തിന്റെ പേരിനെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ശരിക്കും ഒരു സിംഹക്കുട്ടിയായി മാറി എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ മുത്തുസ്വാമിയുടെ ഇന്ത്യൻ വംശജനായ മുത്തസ്വാമിയുടെയും സംഘവും ശരിക്കും ഇംഗ്ലീഷുകാരെ വിറപ്പിച്ച് തന്നെയാണ് കീഴടങ്ങിയത്. ഒരു ലോകകപ്പ് ഫുട്ബോളിന്റെ ഒരു നോക്കൌട്ട് മത്സരത്തിന്റെ എല്ലാ വീറും വാശിയും നമ്മൾ അവിടെ കാണുക തന്നെ ചെയ്തു. പോർച്ചുഗലിനെ സമനിലയിൽ കുരുക്കിയത് ഒരു ജസ്റ്റ് അവരുടെ ഒരു ആകസ്മികമായി സംഭവിച്ചതല്ല എന്ന് കാണിക്കുന്നതായിരുന്നു. മാത്രമല്ല ഈ ലോകകപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ കഴിഞ്ഞ ഏതാണ്ട് ലോകകപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഈ ടോപ്പ് സ്കോറർ പട്ടികയ്ക്കൊക്കെ പുരസ്കാരത്തിനൊക്കെയുള്ള മത്സരം, ഗോൾഡൻ ബൂട്ടിനൊക്കെയുള്ള മത്സരം അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് മെസ്സിയും എംബാപ്പയും ഉണ്ട്, അതോടൊപ്പം തന്നെ ഹാലൻഡും കെയ്നും. അപ്പൊ ഈ ടോപ്പ് സ്ട്രൈക്കേഴ്സ് എല്ലാം ഗോളടിച്ച് കൂട്ടുന്നു എന്നുള്ളത് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നതാണ്. നിസ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഗോൾഡൻ ബൂട്ടിന് അവകാശവാദവുമായിട്ടാണ് ഇപ്പോൾ കെയ്ൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ കെയ്ൻ കൂടുതൽ ചർച്ചയാകും. ആരാധകരുടെ ഈ ചില ആരാധകർക്ക് നേരത്തെ നിസ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ലേ എന്നുള്ള പരിഭവങ്ങൾക്കെല്ലാം ഇതോടുകൂടെ പരിഹാരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
7: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar, in association with A2 Nalla Vinimedi.

0: സോനോ.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 26 Million Real Dream. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 Million Reals.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റാം വീട് കാട് കയറിയത്
6: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സനോൺ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: ഇനി ഞാൻ പറയും, തീയൊക്കെ കേൾക്കാം.
8: Only on Radio 7.

0: 107.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
6: you're home. സമയം 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിരിക്കുകയാണ്. റേഡിയോ 91.7 FM മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
7: കേട്ടുപോകുന്ന ടൈമിൽ കുറച്ചധികം പേരുടെ മെസ്സേജുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിന്റെ ഫാൻസ് ഒക്കെ പറഞ്ഞുള്ള അവർ കപ്പ് എന്തായാലും എടുക്കൊണ്ടു എന്നുള്ള കാര്യം പറയുന്നത്. അപ്പൊ റിനീഷ് പറയുന്ന കപ്പ് നമ്മൾ വിട്ടുകൊടുക്കൂല, വിട്ടുകൊടുത്താലല്ലേ ഉള്ള നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ
6: കപ്പ് കെട്ടിപ്പിടിച്ച് മെസ്സി. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് കഴിഞ്ഞ സീസണിൽ കൂടിയാണ് അതിങ്ങനെ
7: ഭയങ്കര ട്രെൻഡായിട്ട് എല്ലാവരും
6: എല്ലാവരിലേക്ക് എത്തിയത്.
7: അതെ അതെ അതെ.
6: പിന്നീട് ഈ കുട്ടികൾ വരെ സ്കൂൾ കലോത്സവത്തിലേക്ക്
7: ക്രിക്കറ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ പല വലിയ വിജയങ്ങൾക്ക് ശേഷിക്കുന്നത് രോഹിത് ശർമ്മയാണ്.
6: രോഹിത് ശർമ്മ
7: അല്ലെ, അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. നീനയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ബട്ടർഫ്ലൈ ആയാൽ എവിടെ പോകും എന്ന് മോളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മോള് പറയുന്ന മറുപടി പോർച്ചുഗലിൽ പോയി റൊണാൾഡോയെ കാണും എന്ന് പറഞ്ഞ മോൾക്ക് വേണ്ടിയിട്ട് പോർച്ചുഗൽ വിൻ ചെയ്യണം. മോളുടെ പേര് ശ്രീഹൃദ്യ എന്നാണ്.
6: ഓക്കേ, നല്ല പേര്,
7: നല്ല പേരല്ലേ ശ്രീഹൃദ്യ.
6: ശ്രീഹൃദ്യയുടെ ഹൃദ്യമായ ഒരു ആഗ്രഹം.
7: അത് എന്താ ഡയലോഗ് നല്ല. ബട്ടർഫ്ലൈ ആയാൽ എവിടെ പോകണം എന്ന് ചോദിച്ചാൽ പോർച്ചുഗലിൽ പോയി റൊണാൾഡോയെ കാണണമെന്ന്. എന്താണല്ലേ കുട്ടികളുടെ ഇഷ്ടം എന്നുള്ളതാണത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു വിജയം സംഭവിക്കട്ടെ. ഗുഡ് മോർണിംഗ്, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ചോക്കോ പൈ ആളുടെ മെസ്സേജ് ഉണ്ട്. പിന്നെ ലൈക്കുട്ടി മെസ്സേജ് ചെയ്തിട്ടുണ്ട്, സമ്മർ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് പയും ഗ്രാൻഡ്മയും ഗോപിനാഥും നളിനിയും അവര് ഓസ്ട്രേലിയക്ക് പോവുകയാണ്, അപ്പൊ അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്
6: വന്നിട്ടുള്ളത്.
7: പക്ഷെ അത് ഓർത്ത് മെസ്സേജ് അയച്ചല്ലോ, അതിലാണ് നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ.
6: ലോയൽ ലിസ്ണർ,
7: അതാണ്
6: ലോയൽ ഞങ്ങളുടെ കുട്ടി
7: ലിസ്ണേഴ്സ് ആണ് അവരൊക്കെ. ഓക്കെ, അപ്പൊ ഇന്നലെ നേരെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോവാം. ഓക്കെ, ഈ സിനിമയുടെ സൂചനകൾ 90s റിലീസായ ഒരു സിനിമയാണിത്.
6: ഓക്കെ
7: ഓക്കെ, ഈ സിനിമയിലെ നായികയുടെ പേര് രാധിക അല്ലെങ്കിൽ രാധ എന്നൊക്കെ നമുക്ക്
6: പറയാം,
7: ഓർത്തെടുക്കാവുന്ന ഒരു ഒരു പേരാണിത്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിലെ മാമുക്കോയ ജമാൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ബാക്കി എന്ത് സൂചന കൊടുത്താലും മനസ്സിലാകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൂചന ഇങ്ങനെ ഒരു സൂചനയിലേക്ക് പോയത്.
6: ഓക്കെ
7: ഓക്കെ, കാരണം അത്രമാത്രം നമുക്ക്
6: പ്രിയപ്പെട്ടതാണ്,
7: അറിയുന്ന ഒരു സിനിമ, പ്രിയപ്പെട്ട ഒരു സിനിമ, പാട്ടുകൾ നല്ല പാട്ടുകളുള്ള ഒരു സിനിമ. അങ്ങനെ മലയാള സിനിമയുടെ ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഒരു ഗംഭീര ചിത്രമാണിത്. ഏതാണ് ഈ സിനിമ?
6: സൂചനകൾ ഒരിക്കൽ കൂടി.
7: ഓക്കെ, 1990s ഈ ചിത്രം റിലീസ് ആവുന്നത്. രാധിക അല്ലെങ്കിൽ രാധ ഈ സിനിമയിലെ നായിക കഥാപാത്രത്തിന്റെ പേരാണ്.
6: ഓക്കെ,
7: മാമുക്കോയ ഈ സിനിമയിലെ ജമാൽ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്.
6: ഏതാണ്?
7: കറക്റ്റ് നവാസ്, ഹരിദാസ്, കറക്റ്റ്. അതെ അതെ, എല്ലാരും വളരെ പെട്ടെന്ന് തന്നെ, കാരണം ഇത് പെട്ടെന്ന് വേറെ എന്ത് സൂചന പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടും.
6: എനിക്കൊന്നും ആ പാട്ടുകൾ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ സൂചനയാണ്.
7: ആ തീർച്ചയായിട്ടും, പാട്ടുകൾ എല്ലാം നല്ല പാട്ടുകളാണ്.
6: ഓക്കെ, വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ. 5000917.

0: വരിയിൽ 10, 20, 30 തുടങ്ങി തരഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: Hi, I'm Tobino Thomas.
4: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
5: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

0: അതെ, കിടിലം പാട്ടുകളൊക്കെ കേട്ട് കഴിയുമ്പം എവിടെയോ വീക്കെൻഡ് മടക്കുന്നുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ പിസ്താ നേരമായിരുന്നു നമ്മൾ പാട്ട് കേട്ടത്. ഓക്കെ, ജൂലൈ 2nd വ്യാഴാഴ്ച ദിവസം വീണ്ടും ഒരു അവധി ദിവസങ്ങളിലേക്കും വാരാന്ത്യത്തിലേക്കൊക്കെ നമ്മൾ എത്തുകയാണ്. എന്തായാലും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. ഇവിടെ ഒരു കാര്യം നമ്മൾ ചോദിച്ചിരുന്നു, അതിന്റെ ഉത്തരമാണ് ഇപ്പോൾ നിങ്ങൾ മെസ്സേജുകളായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും, വളരെ സിമ്പിളായ ചില സൂചനകളിലെ ഒരു സിനിമ നമ്മളിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. 1990 റിലീസായ സിനിമയാണിത്. രാധിക അല്ലെങ്കിൽ രാധ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായിരുന്നു. മാമുക്കായ ജമാൽ എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്.
1: ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരങ്ങൾ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. ഹരിദാസിന്റെ ഉത്തരമുണ്ട്, നവാസിന്റെ, സനു ഉണ്ട്, റഫീഖ് ഉണ്ട്, ഹാപ്പി, ഓക്കെ പേര് കൃത്യമായിട്ട് കിട്ടിയില്ല, ഹസീബ് ഉണ്ട്, രവിശേഖർ ഉണ്ട്, ഷഹാനയുണ്ട്, പ്രഭു ഉണ്ട്, ഫരീസാദ് ഉണ്ട്, ഹരിതയുണ്ട്, ഓക്കെ ഷഖു അങ്ങനെയാണ് വായിക്കുന്നത്, മുഹമ്മദ്, അതുപോലെ തന്നെ ലാലിപ്പോൾ, ഇവരുടെയൊക്കെ ശരിയായ ഉത്തരങ്ങൾ ലഭിച്ചു നിൽക്കുന്ന ഒരു സമയം.
0: കിലുക്കമല്ല കേട്ടോ,
1: ഒരാൾക്ക് മാത്രമാണ് തെറ്റിട്ടുള്ളത്,
0: ഒരാൾ മാത്രം കിലുക്കം, കിലുക്കമല്ല. ഓക്കെ, അപ്പൊ എന്നാൽ ഇനി ഒരു അപ്ഡേറ്റിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. നമ്മുടെ അൽമർക്കിയ സ്ട്രീറ്റിലെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായിട്ട് ജൂലൈ 18th വരെ ഒരു ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ട്. ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 12 മുതൽ പുലർച്ചെ 5 വരെയും, വെള്ളിയാഴ്ച പുലർച്ചെ 2 മുതൽ രാവിലെ 10 വരെയും, ശനിയാഴ്ച പുലർച്ചെ 2 രാവിലെ 7 വരെയുമായിരിക്കും ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുക.
1: ഓക്കെ, അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ദിവസങ്ങളിൽ ആ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർ ഇതൊന്നും മനസ്സിൽ വെച്ചോളൂ കേട്ടോ.
0: അതെ, ഈ ഒരു അപ്ഡേറ്റ് നൽകിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക്,
1: അത്ഭുത ദ്വീപ്, അത്ഭുത ദ്വീപ്,
0: അത്ഭുത ദ്വീപിലെ പാട്ടിലേക്ക്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
5: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: സീരിയസ് മൂവിയിലെ പാട്ടാണ് കേട്ടത്. ഈ പാട്ട് കേൾക്കുമ്പോൾ പലർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, റേഡിയോ സിനിമയുടെ ഒഫീഷ്യൽ ആഘോഷ പാട്ടാണിത്.
1: അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഈ പാട്ടിങ്ങനെ നമ്മുടെ കൂടെ കൂടാറുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ സൂചനകളിൽ നിന്നും എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമുക്കറിയാം ഈ ഒരു സമ്മർ ടൈമാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ വിസിറ്റ് ഖത്തർ ഹല സമ്മർ എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 30 വരെ ഈ ക്യാമ്പയിൻ നടക്കും പല ഇടങ്ങളിലായിട്ട്. മോൾ ഓഫ് ഖത്തറും ദോഹ ഫെസ്റ്റിവൽ സിറ്റിയും പ്ലാസ് ബന്ധമും വില്ലാജിയോ മോൾ, അങ്ങനെ പല പല ഇടങ്ങളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കുട്ടികൾക്കും അല്ലെങ്കിൽ ഫാമിലിക്കും ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മത്സര വിജയികൾക്ക് ഡിസ്കൗണ്ട് വൗച്ചേഴ്സ്, മറ്റ് സമ്മാനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കി കഴിഞ്ഞിട്ടുള്ളത്.
0: തീർച്ചയായിട്ടും ഇത്തവണ വെക്കേഷന് എത്രത്തോളം ആളുകൾ പോകും എന്നുള്ളതൊക്കെ നമ്മൾക്ക് ചെറിയ സംശയങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ മോൾ ആക്ടിവിറ്റീസ് ഒരുപാട് ഉണ്ടാകും എന്നുള്ളതാണ്. എല്ലാ ഷോപ്പിംഗ് മാളുകളും അവരുടെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
1: അതെ, തീർച്ചയായിട്ടും. എന്നാലും ഇനിയിപ്പോ നമുക്ക് നേരെ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കി പോകാം.
2: Let's play football. Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
1: ഇന്ന് 10 സ്പെയിൻ ഓസ്ട്രിയ മാച്ച് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും സുഖമായിട്ട് കാണാൻ പറ്റും. നാളെ ഓഫീസിലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആ ഒരു മാച്ച് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിങ്ങൾക്ക് അത് കാണുകയും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രെഡിക്ഷൻ ഒക്കെ അവിടെയും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ.
0: ഞാൻ ഇന്ന് രാവിലെ വീഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അനിയനെ വെച്ചിട്ടാണ്
1: നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.
0: അത് കഴിഞ്ഞിട്ടാണ് അഷ്ടു സംസാരിച്ചു. ശരിക്കും പറഞ്ഞാല് ആ കുഞ്ഞിന്റെ വീഡിയോ എന്റെ ഫീഡിൽ ഇപ്പൊ അത് മാത്രമേ, എന്റെ ഇൻസ്റ്റാ ഫീഡിൽ അത് മാത്രമേ
1: ഉള്ളൂ. ഹെമാലിന് ഒരു സ്ഥാനമില്ല.
0: എനിക്കത് കാണണം, ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോ കണ്ടതില് ഈ കുഞ്ഞ് പോയി ഒരു ഗോൾ ഹെമാലിന്റെ ഒപ്പം തന്നെ കളിക്കുവാണ്. ഹെമാലി കളിപ്പിക്കുവാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗോൾ അടിക്കും. ഗോൾ അടിച്ചിട്ട് ആൾക്ക് ഇങ്ങനെ ഓടി ഓടി ഗോൾ അടിച്ചിട്ട് തിരിഞ്ഞ് നിന്നിട്ട് ക്രിസ്ത്യാനോ കാണിക്കുക, എന്നിട്ട് എമാൽ അത് ക്രിസ്ത്യാനോനെ കാണിച്ചു
1: കൊടുക്കുന്ന ഒരു വീഡിയോ. അടിപൊളി അടിപൊളി.
0: അത് റിയൽ വീഡിയോ ആണോ എന്നറിയില്ല, പക്ഷെ എന്തായാലും
1: സംഭവം കൊള്ളാം,
0: സംഭവം കൊള്ളാം.
1: അതാണ്. അപ്പൊ ഏതായാലും സ്പെയിൻ ഓസ്ട്രിയ മാച്ച് ഇന്നുണ്ട്. സ്പെയിൻ ഈ കടമ്പ കടന്ന് മുന്നോട്ട് പോവോ എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു വലിയ വിശേഷം. അത് മാത്രമല്ല, ഇന്നത്തെ ദിവസം അവിടെ കൊണ്ട് അവസാനിക്കില്ല. എല്ലാരും വെയിറ്റ് ചെയ്യുന്ന പുലർച്ചെ 2 വേണ്ടിയിട്ടാണ് ഇൻസ്റ്റ മുഴുവൻ ഫീഡ് മുഴുവൻ പോർച്ചുഗൽ ഫാൻസിനെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ അതിൽ ട്രോളുകൾ നമുക്ക് കാണാനായിട്ട്. നാട്ടിലേക്ക് ആളുകള്
0: ഇപ്പൊ നിങ്ങൾ ഈ പോർച്ചുഗൽ ഫാൻസിന്റെ ഒരു കാര്യം എന്ന് പറയട്ടെ, ഞങ്ങള് ട്രോളിക്കോ ട്രോളിക്കോ എന്ന് പറയാം, ഉള്ളില് സങ്കടമുണ്ട്.
1: ഞങ്ങൾ RCB ഫാൻസിന്റെ ഒരു പ്രത്യേകത അപ്പണി കറി. RCB ഫാൻസ് അങ്ങനെ തന്നെയാണ്, ട്രോളിയാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഈ ട്രോളുകളെ നമ്മൾ ആസ്വദിക്കും. പക്ഷെ ഈ പറഞ്ഞാൽ ഈ മത്സരം വളരെ പ്രധാനമാകുന്നത് 2 ഇതിഹാസ താരങ്ങളുടെ നിർണായകമായിട്ടുള്ള മത്സരമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലൂക്ക മോഡ്രിച്ച്, രണ്ടുപേരും ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരാണ്. അപ്പൊ ഇതിൽ ഒരാളുടെ അവസാന ഇന്ന് ആരാണോ ഇന്ന് പരാജയപ്പെടുന്ന അവരുടെ അവസാന ലോകകപ്പ് ആയേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മത്സരം വളരെയധികം നിർണായകമായിരിക്കും. അതിന്റെ ടിക്കറ്റ് റേറ്റ് അത്രമാത്രം കൂടുതലുള്ള ഒരു മത്സരം കൂടിയാണ് അത് എന്നുള്ളതാണ്. അപ്പൊ എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം എന്താകും എന്നറിയാനായിട്ട്.
2: ചെന്നൈ

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa. മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ 6-ാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
3: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ 6-ാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
2: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
4: Hi, this is Arun Vijay. You're listening to Radio Sono 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
5: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: വീക്കെൻഡ് വൈബ് കറക്റ്റ്.
1: അതാണ് അതാണ് ഈ പാട്ട് കേട്ട സമയത്ത് ഡിഗ്രി കാലഘട്ടമൊക്കെ മനസ്സിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് സണിൽജിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അതുൽ കൃഷ്ണയുടെ റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ട്, റിനീഷിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, അടിപൊളി റാഫേലിന്റെ മെസ്സേജ് ഉണ്ട്. അങ്ങനെ എല്ലാരും വളരെ പെട്ടെന്ന് തന്നെ സിനിമ ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അതെ, ഒറ്റ ഡയലോഗ് പറഞ്ഞാ മതി.
0: ഇല്ലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണോ?
1: കറക്റ്റ്, കൊള്ളാലോ,
0: വേണ്ട.
1: അതെ, കറക്റ്റാണ്. എല്ലാരും പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ പേര് ഹിസാനസ് അബ്ദുള്ള എന്ന് പറയുന്ന മൂവിയായിരുന്നു.
0: ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരങ്ങൾ അറിയിച്ച എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് ഈ ഒരു വീക്കെൻഡ് ജൂലൈ 2nd നമുക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്.
1: അതെ അതെ, എന്തായാലും
0: ഉറക്കമൊഴിഞ്ഞ
1: ശരിയാണ്, ഇനിയിപ്പോ ഉറക്കമൊഴിഞ്ഞുള്ള ഒരു വീക്കെൻഡ് ആണ്. കാരണം ഈ മാച്ചൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഉറക്കമൊക്കെ പതുക്കെ മാറ്റി വെക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഉറക്കമൊക്കെ മാറ്റി വെച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാച്ചൊക്കെ കാണുക, ആസ്വദിക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യത്തോടൊപ്പം തന്നെ. ഈ ഹോളിഡേ സീസണിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് നൽകാൻ പറ്റും. ഡയമണ്ട് ഓർ പ്രഷ്യസ് ജം ജ്വല്ലറി പെർച്ചേസിനൊപ്പം നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് എന്നുള്ള കാര്യമുണ്ട്. കൂടാതെ നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം യാതൊരു നഷ്ടവും കൂടാതെ. അപ്പൊ ഏറ്റവും അടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം നിങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കാണ്.
0: എല്ലാ വീക്കെൻഡിലും പറയുന്നത് പോലെ തന്നെ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായിരിക്കട്ടെ. ആഘോഷിക്കുക, ആഘോഷിക്കുക, ആഘോഷങ്ങൾ അതിരുകടക്കരുത്. ടാറ്റാ,
1: ബൈ ബൈ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Gaana.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: Listening to
1: Morning Safari.
4: Only on Radio Suno 91.7.

0: കൂട്ടുകൂടാം.
1: സുനോ അപ്ഡേറ്റ്സ്.
2: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. അൽമർക്കിയ സ്ട്രീറ്റ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ജൂലൈ 18 വരെ ഭാഗികമായി അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു. ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 12 മണി മുതൽ പുലർച്ചെ 5 വരെയും വെള്ളിയാഴ്ച പുലർച്ചെ 2 മുതൽ രാവിലെ 10 വരെയും ശനിയാഴ്ച പുലർച്ചെ 2 മുതൽ രാവിലെ 7 മണി വരെയുമാണ് ഈ നിയന്ത്രണം. ഖത്തർ ഗതാഗത വകുപ്പ് പ്രധാന വാഹന നമ്പർ പ്ലേറ്റുകൾ സൗം ആപ്ലിക്കേഷൻ വഴി ലേലം ചെയ്യുന്നതായി അറിയിച്ചു. ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 8 വരെ ആപ്ലിക്കേഷനിലെ നിശ്ചിത വിൻഡോ വഴി താൽപര്യം അറിയിക്കാം. വിസിറ്റ് ഖത്തർ ഹലാൽ സമ്മർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി മാളുകളിലും ഹോട്ടലുകളിലും വിവിധ പരിപാടികൾ ആരംഭിച്ചു. സെപ്റ്റംബർ 30 വരെ നീളുന്ന പരിപാടി രാജ്യത്തിന്റെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളെ വർണ്ണാഭമായ വിനോദ കേന്ദ്രങ്ങളാക്കി മാറ്റും. ജുവാൻ ഐലൻഡ്, വെസ്റ്റ് വോക്ക് എന്നിവിടങ്ങളിൽ ഖത്തർ ടോയ് ഫെസ്റ്റിവലിലെ പ്രമുഖ കഥാപാത്രങ്ങളുമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടികളും ഉണ്ടാകും. ലോക ഫുട്ബോളിലെ 2 ഇതിഹാസങ്ങളുടെ കരിയറിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾക്ക് കളമൊരുങ്ങുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനാണ് ഇന്ന് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിക്കുക.
1: സുനോ അപ്ഡേറ്റ്സ്.

0: മദീനൻ ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
1: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനൻ ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനൻ ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Sheshadri Sharma Rajesh Raman. Y'all know me as Blase.
3: You're listening to
2: Radio Suno 91.7, Qatar's favorite radio station.

0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സലോ 91.7 FM-ൽ ഇത് ഹോം ഡെലിവറിയുടെ സമയം.
1: To you by Danat Alvahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
0: സമയം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു സമയത്ത് ഓഫ്കോഴ്സ് വീക്കെൻഡാണ്. എൻ്റെ ശബ്ദം പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല, വീക്കെൻഡിൽ മാറുമെന്ന് വിചാരിക്കുന്നു. അത്രയും ഈ പറഞ്ഞ പോലെ കോൾഡ് അങ്ങോട്ട് പിടിച്ചു. എന്ത് ചെയ്യാനാ, എനിക്കൊന്ന് വീടുകളിൽ മിക്ക ആൾക്കാർക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ നല്ലപോലെ ഈ ഒരു വീക്കെൻഡ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഈവൻ കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിരുന്ന ഒരു ആഴ്ചയായിരുന്നു, അവർക്കൊക്കെ സ്കൂളൊക്കെ അടച്ച് ഈ ഒരു ആഴ്ച ടോട്ടലി വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ വീട്ടിലെ പണി കുറച്ച് കൂടുതലായിരിക്കും ഈ ഒരു വീക്കെൻഡിൽ. കാരണം ക്ലീനിങ് അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കാനൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നൊരു സമയമായിരിക്കും ഈ ഒരു വീക്കെൻഡ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. കുട്ടികൾക്കും വയ്യാതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്കും നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കുക, അവരെ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മോർണിംഗ് ടൈമിൽ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. ഒഫ്കോഴ്സ് വീക്കെൻഡാണ്, അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ടാവും. എന്തായാലും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം. എങ്ങോട്ടേക്കാണ് യാത്ര, എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ക്ലൈൻറ്റിനെ കാണാൻ പോവാണോ, ഏത് പാട്ടാണ് ഞാനിപ്പോൾ വെച്ച് കയറേണ്ടത്, അതല്ല നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോവാണ്, യു വാണ്ട് മീ ടു വിഷ് യു ലക്ക്, ജസ്റ്റ് ലെറ്റ് മീ നോ. 5000997 ഈ ഒരു മോർണിംഗിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം മെസ്സേജ് ആയിട്ട് അയക്കാം. 5000997 കേട്ടോ, നമ്പർ മറക്കണ്ട. അഷ്ടമിയാണ് കൂടെയുള്ളത്. നല്ലൊരു ബ്യൂട്ടിഫുൾ പാട്ടിൽ തന്നെ നമുക്ക് തുടങ്ങാം ഹോം ഡെലിവറി. Soon

0: Kisses.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഹോം ഡെലിവറി.

ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് മുൻപ് കോൾഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റിജീഷിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. എനിക്കും സെയിം അവസ്ഥയാണ്, നല്ല രീതിയിൽ തൊണ്ട പ്രശ്നമുണ്ട്, കോൾഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ലപോലെ ഇഞ്ചി വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നല്ല കാര്യം, റിജീഷ് അതേപോലെ തന്നെ മുന്നോട്ടേക്ക് പോവുക. നല്ലപോലെ ചൂട് വെള്ളം അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുക. ഹായ് അഷ്ടമി, ഗുഡ് മോർണിംഗ്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്ന് വെച്ചിട്ട് ആനന്ദിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ആനന്ദേ, ഞാൻ ആ പാട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചെന്നാൽ മതിയോ? ഞാനത് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ പാട്ട്. എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞിട്ട് വെച്ചുതരും കേട്ടോ. ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ നല്ല അടിപൊളി പാട്ടുകളും വരുന്നുണ്ട്, തമിഴ് പാട്ടുകൾ.

0: അപ്പൊ ഈ പാട്ടൊക്കെ തന്നെ കേൾക്കാനായിട്ട് കേട്ടോണ്ടിരിക്കാൻ, അതിനോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമ്മൾ ഈ നാട്ടിലുണ്ടല്ലോ, ഈ നാട്ടിൽ പോകുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ വെക്കേഷനൊക്കെ ആണ്, എല്ലാവരും നാട്ടിലേക്കൊക്കെ പോകാനായിട്ട് ഫുൾ സെറ്റായിട്ട് ഇരിക്കുകയായിരിക്കും. കുറച്ച് പേര് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഫാമിലി പോയിട്ടുണ്ടാവും. നിങ്ങളിനി പുറമേ വീണ്ടും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വെക്കേഷൻ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓഫീസ് എപ്പോഴാണോ വെക്കേഷൻ അനുവദിച്ചിരിക്കുന്നത്, അതനുസരിച്ചിട്ട് പോകാനൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പം ബേസിക്കലി നാട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും വീട്ടിൽ ചെന്ന പാടെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഭവം, ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫുഡ് ഐറ്റം കഴിക്കണം എന്നുണ്ടാവും. നാട്ടിൽ ആ ഒരു കാലാവസ്ഥ എൻജോയ് ചെയ്യണം എന്നുണ്ടാവും. നാട്ടിലേക്ക് ഫ്രണ്ട്സിനെ കാണണമെന്നുണ്ടാവും. ഇതിനൊക്കെ കൂട്ടത്തിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഇക്കയോ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടൊരു ചേട്ടൻ്റെ കടയോ ഉണ്ടാവും. ചിലപ്പോൾ അതൊരു 30 വർഷമായിട്ടോ 40 വർഷമായിട്ടോ ഒക്കെ അവിടെ നിലനിൽക്കുന്ന ഒരു കട തന്നെയായിരിക്കും. അവിടുത്തെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാവും, അതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഇക്കാനെ കാണാൻ വേണ്ടി അവിടെ പോവും. അല്ലെങ്കിൽ ആ രുചി മാറാത്ത രുചിയായിരിക്കും. 30 വർഷമാണെങ്കിൽ പണ്ട് എന്താണോ നിങ്ങൾ കഴിച്ചത് അതേ രുചി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കടയായിരിക്കും അത്. അങ്ങനൊരു കട നിങ്ങളുടെ അങ്ങനൊരു പീഡിയ ബേസിക്കലി നിങ്ങളുടെ അവിടെ ഉണ്ടോ? അതിപ്പോൾ ഏതൊരു ജംഗ്ഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു കവലയിലുള്ള കുഞ്ഞൊരു കടയായിക്കോട്ടെ, അവിടെ അങ്ങനെ നിലനിൽക്കുന്ന വർഷങ്ങളായിട്ട് ഒരു രീതിയിലും രുചി മാറാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അതെന്താണ്? അതുപോലെ തന്നെ ഈ പറഞ്ഞ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം എന്താണ്, അതും കൂടി പറയണേ. 101-98 3 അടി. ഓക്കെ, അതിനിടയിൽ വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ശ്രീകുമാർ. പക്ഷേ ഞാൻ ചോദിച്ചതിനുള്ള മെസ്സേജ് അയച്ചോളൂ 5000917-ലേക്ക്. സോ ബേസിക്കലി നമ്മുടെ അവിടുത്തെ നാട്ടിൽ നമ്മുടെ അവിടുത്തെ സ്വന്തം പീഡിയ എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പോയി അവിടുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നൊരു സാധനമാവാം. അത് എന്താണ്, ആരുടെ പീഡിയാണ്, അതൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 5000917-ലേക്ക്. അതല്ല, അങ്ങനെ ഒരു കഥ പറയാനുണ്ടെങ്കിൽ വിളിക്കാം 444-9417-ലേക്ക് കേട്ടോ. 444-9417-ലേക്ക് നിങ്ങളുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ നാട്ടിലെ ആ ഒരു കഥ ഏത് ആരാണ് പറയുന്നത് നോക്കട്ടെ. എന്നിട്ട് വേണം ഒരു സിനിമ ടിക്കറ്റ് കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് തരാനായിട്ട്. വിളിക്കാൻ മറക്കണ്ട 444-9417. ചെന്നൈ ബീറ്റ്സ്,
1: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM-ൽ കുറച്ച് മുൻപ് ആനന്ദ് ചോദിച്ച പാട്ട് അടുത്തതായിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനിടയിൽ ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും എന്താ പറയുക ഇഷ്ടമുള്ള, എന്നാൽ ഒരുപാട് വർഷങ്ങളായിട്ട് 30 വർഷമാവാം 40 വർഷമാവാം എത്ര വർഷമായാലും ഒരു രീതിയിലും ആ ഒരു ടേസ്റ്റ് പോകാതെ ഇപ്പോഴും നിലനിൽക്കുന്ന ചില കടകളുണ്ടാവും. ആ കടയെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. അങ്ങനെ ഒരു കടയുണ്ടെങ്കിൽ അത് എവിടെയാണ്, അല്ലെങ്കിൽ അത് ഏതാണ്, അവിടുത്തെ സ്പെഷ്യൽ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഇവിടെ ആ മെസ്സേജിലൂടെയും വരുന്നുണ്ട്. പക്ഷെ അതിന് ഉപരി ഈ പറഞ്ഞ പോലെ വിളിച്ചു പറയാനാണ് പറഞ്ഞത്. ഞാൻ വിളിച്ചു പറയുന്നവർക്കൊരു സ്പെഷ്യൽ സമ്മാനവും വെയിറ്റിംഗിലാണ്. അപ്പൊ നമുക്ക് ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആദ്യം ഒന്ന് നോക്കാം.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ആരാണ്?
1: എന്റെ പേര് മിർസ എന്നാണ്.
0: ഓക്കെ മിർസ, പറയൂ.
1: എന്റെ സ്ഥലം ചങ്ങനാശ്ശേരിയാണ്. അപ്പോ അവിടെ ഒരു കടയുണ്ട്, ഇഡ്ലി പിള്ളേച്ചന്റെ കട.
0: ഇഡ്ലി പിള്ളേച്ചന്റെ കട?
1: അതെ.
0: ഓക്കെ.
1: മോർ ദാൻ 80 ഇയേഴ്സ് ആയിട്ട് അവർക്ക് ഇഡ്ലി മാത്രമേ ഉള്ളൂ. അവിടുത്തെ കോമ്പിനേഷൻ ഇഡ്ലി, കടലക്കറി, മുട്ടക്കറി, ചട്നി, അതാണ് അവരുടെ കോമ്പിനേഷൻ.
0: ഓക്കെ. രാവിലെ മുതൽ രാത്രി വരെ അവിടെ സ്പെഷ്യൽ ഇത് തന്നെയാണ്?
1: രാവിലെ മുതൽ ഉച്ച വരെ, വേറൊന്നുമില്ല. എനിക്ക് ചെറുപ്പം തൊട്ടുള്ള നൊസ്റ്റാൾജിയാണ്. ചെറുപ്പത്തൊട്ട് ഞാൻ പോകുമ്പോ ഒരു രൂപയായിരുന്നു പണ്ട്. ചെറുപ്പത്തിൽ എന്റെ ഉപ്പ എന്നെ കൊണ്ടുപോയായിരുന്നു, അപ്പൊ ഒരു രൂപയായിരുന്നു. ഇപ്പൊ ഇതിലേക്ക് 10 രൂപയാണ്. പക്ഷെ അവരുടെ ടേസ്റ്റിന് ഒരു മാറ്റം വന്നിട്ടില്ല.
0: അതാണ് അങ്ങനെ ചില നൊസ്റ്റാൾജി. നമുക്ക് ഇപ്പൊ പോയി കഴിക്കുമ്പോഴാ കുഞ്ഞുനാളിൽ ഒരു രൂപയ്ക്ക് കൊടുത്ത് വാങ്ങി കഴിക്കുന്ന അതേ ഫീല് തോന്നും.
1: അതെ അതെ അതെ.
0: അപ്പൊ നാട്ടിലേക്ക് ഇനി പോകുന്നുണ്ടോ?
1: നാട്ടിലിനി സെപ്റ്റംബറിൽ.
0: സ്ഥിരമായി പോകുമ്പോ അവിടെ എത്താറുണ്ടോ?
1: എല്ലാ പ്രാവശ്യം പോകും. അറ്റ്ലീസ്റ്റ് 5-6 മാസമെങ്കിലും കഴിക്കും.
0: അവിടുത്തെ ചേട്ടന്റെ പേര് എന്തായിരുന്നു?
1: മക്കളാണ് ഇപ്പൊ നടത്തുന്ന ഇഡ്ലി പിള്ളേച്ചനാണ് ഇത് കട തുടങ്ങിയത്.
0: അടിപൊളി. നാട്ടിലെ ആ ഒരു ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പോയി കഴിക്കാൻ ഒരു അവസരം കിട്ടട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് കേട്ടോ. ഓക്കെ, ബൈ. ഇഡ്ലി പിള്ളേച്ചന്റെ കട. അപ്പൊ ഈ ഇഡ്ലി പിള്ളേച്ചന്റെ കട അറിയാവുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ, മെസ്സേജ് അയക്കൂ കേട്ടോ 5000-00917-ലേക്ക്. അതല്ല, നിങ്ങൾക്ക് ഒരു കഥ പറയാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിക്കൂ 444-44917-ലേക്ക്. ഈ കോള് പോയിക്കോണ്ടിരിക്കാൻ നേരത്തെ വിളിച്ചിട്ട് കാര്യമില്ല, ഇനിയാണ് വിളിക്കേണ്ടത്. ഇപ്പം തന്നെ ഡയൽ ചെയ്യാം 444-44917-ലേക്ക്. നിങ്ങളുടെ നാട്ടിലെ ആ ഒരു സ്പെഷ്യൽ കട ഏതാണ്, ആ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം ഏതാണ്, എല്ലാം പറയാനായിട്ട് ഡയൽ ചെയ്യാം കേട്ടോ.

0: you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ 6 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരിടം, എത്ര വർഷം കഴിഞ്ഞാലും അതിന് ടേസ്റ്റ്, അവിടുന്ന് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം അത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കും. അതുപോലെ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയണ്ട, അടുത്തൊരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്.
2: പൃഥ്വിരാജാണ്.
1: പൃഥ്വിരാജ് എങ്ങനെയുണ്ട്, പുതിയ സിനിമയൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണല്ലോ? ഓക്കെ പൃഥ്വി, പറയൂ നാട്ടിലെവിടെയാണ്, ഏത് കടയെ കുറിച്ച് പറയാനാണ് വിളിച്ചത്?
2: ഞാൻ നാട്ടില് വടകരയാണ്, കൈവേരിയാണ് സ്വദേശം. ഞങ്ങള് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞമ്മള് ഒരു വടകര തന്നെ അവിടെ പുതിയ സ്റ്റാൻഡേർഡിന് ഉള്ളിൽ ഒരു സാഗർ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അടിപൊളി ഫുഡാണ്. അവിടുത്തെ മെയിൻ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇറച്ചി ചോറാണ്, 40 രൂപയാണോ. ഞങ്ങൾ ഉച്ചയുടെ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അവിടെ.
1: ഇത് ഒരുപാട് വർഷമായിട്ട് അവിടെ ഉള്ളതാണോ?
2: ആ, ഒരുപാട് വർഷമായിട്ട് അവിടെ ഉള്ളതാണ്.
1: നാട്ടിലേക്ക് പോകുമ്പോ അവിടെ പോയി അത് കഴിക്കുക എന്നുള്ളതൊരു ശീലമാണോ?
2: ഓഫ്കോഴ്സ്, വടകര എവിടെ ഉണ്ടെങ്കിലും ഉച്ചക്ക് സമയത്ത് അവിടെ പോയിട്ടേ കഴിക്കത്തുള്ളൂ. ഫുഡ് അടിപൊളിയാണ് അവിടെ. വടകര ടൗണിൽ തന്നെയാണ്, സ്റ്റാൻഡിന്റെ ഉള്ളിൽ തന്നെയാണ്. സ്കൂളിലുള്ള പിള്ളേരുടെ ഒക്കെ ഒരു മെയിൻ സ്പോട്ടാണത്, ഫേവറേറ്റ് സ്പോട്ടാണത്.
1: കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പോയി കഴിച്ചിട്ടുള്ള കഥകൾ ചിലപ്പോ ഇത് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന വടകരക്കാരുടെ മനസ്സിലേക്കും ചിലപ്പോ വന്നിട്ടുണ്ടാവും.
2: അതെ, ചെറിയൊരു പ്ലേസ് ആണ്, പക്ഷേ അവിടെ ഉച്ചക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്, അത്രയും ഡെലിഷ്യസ് ആണ് ഫുഡൊക്കെ.
1: അവിടുത്തെ ചേട്ടന്റെ പേര് ഓർമ്മയുണ്ടോ?
2: പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഫുഡ് അടിപൊളിയാണ്.
1: ശരി കേട്ടോ, ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് പൃഥ്വിരാജ്. ഓക്കെ, ബൈ ബൈ. അങ്ങനെ ദാ അടുത്തൊരാള് പറഞ്ഞു കൂടി കേട്ടു, പൃഥ്വിരാജിന്റെ എക്സ്പീരിയൻസും പറഞ്ഞു, ആളുടെ നാട്ടിലെ വടകരയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇതുപോലെ നിങ്ങളുടെ നാട്ടിലുമുള്ള ചില സ്ഥലങ്ങളെ കുറിച്ച് ഓർമ്മയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജ് അയച്ചാൽ മതിയേ 5000917-ലേക്ക്. 5000917-ലേക്ക്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast. Qatarinde Mandi Paradise. Rich Arabian flavors umai Zamzam Mandi.
2: Mandi, Madbi, Madfoon, Madkutudangi, Mandiyude authentic ruchi ariyam.
1: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
3: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
2: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7.
0: ചെന്നൈ ബീറ്റ്സ്.
7: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Let's play football.
3: Football Mania.
0: പ്രായം വെറുമൊരു നമ്പർ മാത്രമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മാന്ത്രികനുണ്ട് ഫുട്ബോളിൽ. ക്രൊയേഷ്യയുടെ ഇതിഹാസ താരം ലൂക്ക മോഡ്രിച്ച് റയാൽ മാഡ്രിഡിനൊപ്പം 6 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 2018 ലോകത്തെ മികച്ച കളിക്കാരനുള്ള ബാലൻഡിയോർ പുരസ്കാരം, അങ്ങനെ നേട്ടങ്ങളുടെ ഒരു വലിയ പട്ടിക. കലുഷിതമായ ബാല്യമായിരുന്നു ലൂക്ക മോഡ്രിച്ചിന്റേത്. അനുഭവങ്ങളുടെ തീച്ചുളയിലൂടെ കരുത്തു നേടിയ കാൽപന്ത് പോരാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ അരങ്ങേറ്റം 2006 റഷ്യൻ ലോകകപ്പിൽ മിന്നുന്ന ഫോമിലായിരുന്നു ലൂക്ക മോഡ്രിച്ച്. ക്രൊയേഷ്യൻ ടീമിന്റെ നായകത്വം വഹിച്ച് ടീമിനെ അദ്ദേഹം ഫൈനൽ റൌണ്ട് വരെ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അന്ന് ഫ്രാൻസിനോട് പരാജയമേറ്റെങ്കിലും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരത്തിന് മോഡ്രിച്ച് അർഹനായി. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളുടെ പേരെടുക്കുമ്പോൾ എക്കാലവും ഓർത്തിരിക്കുന്ന പേര് തന്നെയാണ് ലൂക്ക മോഡ്രിച്ചിന്റേത്.
2: Let's play football.
3: Football Mania. Action.
4: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
5: Horror. തനിക്ക് പോകാൻ അനുവാദമില്ല.
3: ഓ ഡ്രാമ
6: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
7: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
3: ഹോം ഡെലിവറി

0: ഓക്കെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഇന്നത്തെ ദിവസം സ്പെയിനും ഓസ്ട്രിയയും തമ്മിലുള്ള മാച്ചും അതിനോടൊപ്പം തന്നെ ഏർലി മോർണിംഗ് പോർച്ചുഗൽ ക്രൊയേഷ്യ തമ്മിലുള്ള മാച്ചും, ഇത് രണ്ടും കാണാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. സോ നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യേണ്ട സമയമാണ്, സ്പെയിൻ ജയിക്കുമോ ഓസ്ട്രിയ ജയിക്കുമോ പോർച്ചുഗൽ ജയിക്കുമോ ക്രൊയേഷ്യ ജയിക്കുമോ. നിങ്ങളുടെ പ്രഡിക്ഷൻസ് മെസ്സേജ് അയച്ചോളൂ 5000997. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ ടോർണമെന്റിലെ ഒരു ഫുൾ ചാമ്പ്യന്മാരാവാനായിട്ട് പോകുന്നത് ആരായിരിക്കും? ആരാണ് ആ കിരീടം ഉയർത്താൻ പോകുന്നത്? ആരാണ് ആ ട്രോഫി കയ്യിലേക്ക് എടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ പ്രഡിക്ഷൻ മെസ്സേജ് ആയിട്ട്, ഐ മീൻ കമന്റ് ആയിട്ട് അയക്കുക. നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ ചെല്ലുക, ഇൻസ്റ്റഗ്രാമിൽ റേഡിയസിനോടെ പേജിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു പോസ്റ്റ് ഉണ്ട്, അതിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം 3 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക. ഒപ്പം തന്നെ റേഡിയസിനോ ആൻഡ് സിറ്റി എക്സ്ചേഞ്ചിൻ്റെ പേജസ് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്കൊരു ഐഫോൺ ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാൻസ് ആരും വിട്ടുകളയരുത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഐഫോൺ വിജയമാവാനുള്ള ചാൻസാണ്. വേഗം ചെല്ലുക നമ്മുടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് കേട്ടോ. ഈ ഒരു ടോട്ടൽ ടോർണമെൻറ്റിൻ്റെ വിജയം ആരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി എന്തായാലും നമുക്കൊരു പ്രെയർ ബ്രേക്കിന് ശേഷം വീണ്ടും തിരിച്ചു വരാം. അതുവരെ ജസ്റ്റ് കീപ് ലിസ്ണിംഗ്.
1: പുണ്യവചനങ്ങളിലൂടെ സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: മദീനത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
1: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: Hi, this is Manjima.
3: Hi, this is Manjima.
2: You're listening to 91.7, Qatar's favorite radio station, Radio Suno.
3: Radio Suno.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.

0: to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM അഷ്ടവിയാണ് കൂടിയുള്ളത്. നമ്മളുണ്ടല്ലോ ഈ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിവേ ലൈക്ക് ഇതിപ്പോൾ ഒരു എല്ലാവരോടും ആട്ടോ ഞാൻ പറയുന്നത്, സ്ത്രീകളെന്ന് മാത്രമല്ല എല്ലാവരും പാത്രമൊക്കെ കഴുകി സെറ്റാക്കി സൈഡിൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വയ്ക്കും. പക്ഷേ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് ഈ പാത്രം കഴുകുന്ന സ്പോഞ്ച് എത്ര ദിവസമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന്. കാരണം സ്റ്റീൽ പാത്രമായിരിക്കാം, ചിലപ്പോൾ നല്ല പൊട്ടുന്ന നമ്മുടെ ഗ്ലാസിൻ്റെ പാത്രങ്ങളില്ലേ, അങ്ങനത്തെ പാത്രങ്ങളായിരിക്കാം. പക്ഷെ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ സ്പോഞ്ച് വെച്ചിട്ടായിരിക്കും ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കുന്നത്. പലരും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തെറ്റുകൾ ചിലപ്പോൾ ഇതിൽ വരുത്താറുണ്ട്. കുറേ ദിവസം വരെ ഇത് വച്ച് അതിൻ്റെ മറ്റേ ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും അതങ്ങോട്ടേക്ക് ഇളകി പോകുന്ന വരെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. മാക്സിമം 2 weeks എന്ന് രാഹുൽ പറയുന്നു യൂസേജ്. ഒരു സ്പോഞ്ച് 2 weeks അല്ലേ, വെരി ഗുഡ്. പക്ഷെ കറക്റ്റായിട്ട് കുറേ പേർക്ക് അറിയില്ല എത്ര നാൾ വയ്ക്കണം എന്നുള്ളത്. കുറേ പേരൊക്കെ 1 മാസവും 2 മാസവും അതിങ്ങനെ വെച്ച് വെച്ച് വെച്ച് വെച്ച് വെച്ച് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്നും എന്തൊക്കെയാണ് അങ്ങനെയുള്ള നമ്മൾ കുറേ നാൾ വയ്ക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്നും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഹൃദയത്തിലെ ഒരു പാട്ടിലേക്ക് പോകേണ്ട സമയമാണിപ്പോൾ. സച്ചിൻ വാര്യർ പാടിയ പാട്ട്. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ബെയർ വിത്തിട്ട് കേട്ടോ. കുറച്ചൊരു അടപ്പുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പതിയെ സംസാരിക്കുകയാണ്.

0: മദീനത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ
1: മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
2: Relax and recharge with 917 evening.
3: 917 evening.
0: Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler,
6: powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
8: in association with Doha Bank. Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
5: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Hello everyone, this is Naresh Iyer.
11: You are listening to
12: Radio Suno 91.7.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: Adi, in a birthday celebration and the chello end.
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മത് ബി, മത് ഫുഡ്, മത് ഗൂത്ത്.
6: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
3: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
7: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്റോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഡോൺ ബോസ്കോ ഒരു ഗുഡ് ന്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഗെറ്റ് വെൽ സൂൺ, താങ്ക് യു സോ മച്ച്. എന്തായാലും അതിനിടയിൽ ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന സ്പോഞ്ച് എത്ര നാളാണ് നിങ്ങളത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. 2 ആഴ്ച എന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പാത്രം കഴുകാനായി ഉപയോഗിക്കുന്ന സ്പോഞ്ച് എന്ന് പറയുന്നത്. ദിവസവും ഒന്നിലധികം തവണ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു സംഭവം തന്നെ നല്ല വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ രോഗങ്ങളും അതുപോലെ തന്നെ ഈ ബാക്ടീരിയയൊക്കെ വളരുന്നതിനും ഒക്കെ വലിയൊരു കാരണമായി മാറാനായിട്ട് വലിയ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രം കഴുകുന്ന സ്പോഞ്ച് എപ്പോഴും നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് നല്ലപോലെ അതിൽ നിന്ന് കളയുക. മാത്രമല്ല അതിലെന്തെങ്കിലും രീതിയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം കഴുകിയിട്ട് വേണം ഈ വെള്ളം പിഴിഞ്ഞ് നല്ല വൃത്തിയായി കഴുകി വായുസഞ്ചാരമുള്ളൊരു സ്ഥലത്ത് വയ്ക്കാൻ. കാരണം ഈ എയർ സർക്കുലേഷൻ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ വളരും. എപ്പോഴും നനവുള്ള അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലത്താണിത് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിൽ ഈ പറഞ്ഞ ബാക്ടീരിയ ഇൻഫെക്ഷൻസും കാര്യങ്ങളും കൂടാനായിട്ട് ചാൻസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോഞ്ച് എപ്പോഴും നല്ലപോലെ വൃത്തിയാക്കി സെറ്റാക്കി അങ്ങനെ പിഴിഞ്ഞ് നല്ല ഡ്രൈ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാധാരണ വീടുകളിൽ ചിലപ്പോൾ 2 ആഴ്ചയായിരിക്കും വയ്ക്കുക, 2-ൽ കൂടുതൽ വയ്ക്കുന്ന സമയങ്ങളും ഉണ്ടാവും. പക്ഷെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഭയങ്കരമായിട്ട് അതിൽ നിന്നും സ്മെല്ല് വരാൻ തുടങ്ങിയാലോ അല്ലെങ്കിൽ അതിങ്ങനെ പിഞ്ചി വരാമെന്ന് പറയില്ല, അതിങ്ങനെ ആ സ്പോഞ്ചൊക്കെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ തന്നെ അത് മാറ്റാനായിട്ടും ശ്രദ്ധിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഹെൽത്തും നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റും.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: மதீனத் கலீஃபா சவுத்திலேக்கு இனி ஷாப்பிங் இன்டே ஆறாம் தம்புராண்டே வரவு. ஷாப்பிங் விஸ்மே முருகான் மர்சா.
2: மர்சா ஹைப்பர் மார்க்கெட்டின் புதிய பிரான்ச் மதீனத் கலீஃபா சவுத்தில் ஏற்றவும் புதிய ஆஃபர்களும் ஃப்ரெஷ் உற்பத்திகளுமாய் மர்சா ஹைப்பர் மார்க்கெட்டின் ஆறாமத்தை பிரான்ச் இனி மதீனத் கலீஃபா சவுத்தில் ஜூலை 2-4 நீங்கள்தான் சமர்ப்பிக்கணும்.
1: ஷாப்பிங் இன்டே ஆகோஷ பூரத்தினாய் காத்திருக்கும் மர்சா. பி ஃப்ரெஷ், பி யூ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഉഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ.
6: ഹൈ ഗൈസ്, ദിസ് ഇസ് നിക്കി ഗൽറാനി ഹിയർ.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.

വെൽക്കം ബാക്ക്. അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അഷ്ടമിയാണ് കൂടെയുള്ളത്. 29th പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം 2026 ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്നറിയോ? ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവും അത്ലറ്റിക്സ് പരിശീലകനുമായിട്ടുള്ള തൃശൂർ പാവരട്ടി സ്വദേശി OL Thomas. കായിക ഫിറ്റ്നസ് മേഖലയിൽ 55 വർഷത്തിലേറെ അനുഭവ സമ്പത്തുള്ള ഈ കായിക താരം ഫുട്ബോൾ ടീമിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായിട്ടാണ് തുടക്കം കുറിച്ചെങ്കിലും വിജയം ഉപേക്ഷിച്ച് തന്റെ സ്വന്തം തട്ടകമായ അത്ലറ്റിക്സിലേക്ക് മാറിയത് ഇന്ത്യയെ പ്രതിനിധീകരിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യത്തിന് വേണ്ടിയായിരുന്നു. അത് അദ്ദേഹത്തിനെ ലോകത്തിന്റെ നെറുകയിലെ താരമാക്കി മാറ്റി. ജൂറികൾ പറയുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയാണ്, ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യമായാണ് ഒരു കായിക താരത്തിന് ബഷീർ പുരസ്കാരം നൽകുന്നതും. എന്തായാലും 29th പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം OL Thomas ലഭിക്കുമ്പോൾ ഖത്തറിലും അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം പങ്കിടാനായി ശനിയാഴ്ച ICC നടക്കുന്ന ബഷീർ അനുസ്മരണത്തെക്കുറിച്ചും കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. കലാ സാംസ്കാരിക മേഖലയിൽ എന്തൊക്കെ രീതിയിൽ പരിപാടികളിലൂടെ കുട്ടികൾക്കൊക്കെ തന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും എന്നെപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കൂട്ടം ആൾക്കാർ തന്നെയാണ് ഇന്ത്യൻ കൾച്ചറൽ സെന്റർ. എന്തായാലും ഈ ഒരു ശനിയാഴ്ച നമുക്കും അവരോടൊപ്പം തന്നെ ബഷീർ അനുസ്മരണത്തിന് ഒപ്പം ചേരാം. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഇത് പറഞ്ഞുകൊണ്ട് എനിക്കും പോകേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇനി ശനിയാഴ്ച ഞാൻ വീണ്ടും തിരിച്ചെത്തുന്നതായിരിക്കും ഹോം ഡെലിവറിയുമായി. ടിൽ ദെൻ ടേക്ക് കെയർ. ചൂടൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കുക. അപ്പോൾ എന്തായാലും വീക്കെൻഡ് ആഘോഷിച്ചോളൂ. ഹാപ്പി വീക്കെൻഡ് എവ്രി വൺ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹോം ഡെലിവറി.

0: Hi, this is Suhasini.
1: You're listening to
0: Radio Suno 91.7. Kettu kettu kootu kodam.
2: Messi, Ronaldo, Mbappe, Haaland, Dembele, Vinicius Jr. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
3: In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
5: Let's play football.
2: Football Mania.
6: പ്രായം വെറും ഒരു നമ്പർ മാത്രമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മാന്ത്രികനുണ്ട് ഫുട്ബോളിൽ. ക്രൊയേഷ്യയുടെ ഇതിഹാസ താരം ലൂക്ക മോഡ്രിച്ച് റയാൽ മാഡ്രിഡിനൊപ്പം 6 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 2018 ലോകത്തെ മികച്ച കളിക്കാരനുള്ള ബാലൻഡിയോർ പുരസ്കാരം. അങ്ങനെ നേട്ടങ്ങളുടെ ഒരു വലിയ പട്ടിക. കലുഷിതമായ ബാല്യമായിരുന്നു ലൂക്ക മോഡ്രിച്ചിന്റേത്. അനുഭവങ്ങളുടെ തീച്ചുളയിലൂടെ കരുത്ത് നേടിയ കാൽപന്ത് പോരാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ അരങ്ങേറ്റം 2006 റഷ്യൻ ലോകകപ്പിൽ മിന്നുന്ന ഫോമിലായിരുന്നു ലൂക്ക മോഡ്രിച്ച്. ക്രൊയേഷ്യൻ ടീമിന്റെ നായകത്വം വഹിച്ച് ടീമിനെ അദ്ദേഹം ഫൈനൽ റൌണ്ട് വരെ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അന്ന് ഫ്രാൻസിനോട് പരാജയമേറ്റെങ്കിലും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരത്തിന് മോഡ്രിച്ച് അർഹനായി. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളുടെ പേരെടുക്കുമ്പോൾ എക്കാലവും ഓർത്തിരിക്കുന്ന പേര് തന്നെയാണ് ലൂക്ക മോഡ്രിച്ചിന്റേത്.
5: Let's play football.
2: Football Mania.
7: Matchday Classics.
8: Matchday Classics.

0: ഓഫറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707. മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
1: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2-4 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.

0: வணக்கம், திஸ் இஸ் விஷால்.
1: யூ ஆர் லிஸ்னிங் டு
0: ரேடியோ சுனோ 91.7.
2: കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: Matinee Classics.

0: വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
2: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
1: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
3: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
1: ഗാട്ടാ ഗുസ്തി 2 July 3 മുതൽ തിയേറ്ററുകളിലേക്ക്.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: You are listening to Radio Sino.

0: brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഇനിയിപ്പോ നേരെ നമുക്ക് സിനിമയുടെ ലോകത്തേക്ക് എത്താം. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനിസ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. നമ്മള് സിനിമ കാണുന്ന സമയത്ത് ചിലപ്പം അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഭാഗമുണ്ട്, കലാസംവിധാനം എന്ന് പറയുന്ന ആ ഒരു വിഭാഗം. അപ്പോൾ ഒരു കലാസംവിധായകനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശേഷങ്ങളിലൂടെ അറിയാനായിട്ട് പോകുന്നത്. ഞാൻ ഈ കലാസംവിധായകനെ കുറിച്ചൊരു ഇന്റർവ്യൂ വായിച്ചു കേട്ടോ. അത് വായിച്ച സമയത്താണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത്. ആ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റോറി പറഞ്ഞിട്ടാണ്. ആ സ്റ്റോറി ഇങ്ങനെയാണ് കേട്ടോ. പണ്ടൊരു ആർട്ടിസ്റ്റിന് അരികിൽ ഒരാളൊരു പോർട്രേറ്റുമായിട്ട് വന്നു. അതിന്റെ പല ഭാഗങ്ങളും ശിഥിലരിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ശരിയാക്കി കിട്ടുക എന്നുള്ളതായിരുന്നു വന്നയാളുടെ ഉദ്ദേശം. ദിവസങ്ങൾക്കകം ആർട്ടിസ്റ്റ് അത് ശരിയാക്കി കൊടുത്തു. വാങ്ങിക്കൊണ്ട് പോകാൻ വന്നയാള് ഈ ചിത്രം കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ചിത്രം പഴയതുപോലെ ഭംഗിയാക്കാൻ എവിടെയാണ് താങ്കള് പെയിന്റ് കൊണ്ട് ടച്ച് ചെയ്തതെന്ന് മനസ്സിലാകുന്നേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ആ മനസ്സിലാകായ്മയുണ്ടല്ലോ, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞതുണ്ടല്ലോ, അതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ മികവ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് സിനിമയിലെ ആർട്ട് ഡയറക്ഷനും പ്രൊഡക്ഷൻ ഡിസൈനിങ്ങും. നമ്മളിങ്ങനെ സിനിമ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് ഈ ആർട്ട് ഡയറക്ടറുടെ കയ്യൊപ്പം അല്ലെങ്കിൽ അയാളുടെ വർക്ക് എന്ന് ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയില്ല. കാരണം ആ സിനിമയ്ക്കൊപ്പം നമ്മൾ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വർക്കും ആ സിനിമയ്ക്കൊപ്പം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്ക് സിനിമ കാണുമ്പോൾ എല്ലാം സ്വാഭാവികമായിട്ട് തോന്നും, പക്ഷെ എല്ലാം ആ സിനിമയുടെ സോളിനോട് ചേർന്ന രീതിയിൽ ഒത്തുചേർന്ന് വെക്കുന്നത് ആർട്ട് ഡയറക്ടറാണ്. അങ്ങനെ മഞ്ഞുമൽ ബോയ്സിലൂടെ നമ്മൾ ശ്രദ്ധിച്ചൊരു ആർട്ട് ഡയറക്ടറുണ്ട്, പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരി. അദ്ദേഹം, ഞാൻ വായിച്ച ബൈജു പോൾ അദ്ദേഹം ചെയ്ത ഇന്റർവ്യൂവിൽ ഇങ്ങനെ കുറേ അധികം ഡീറ്റെയിൽസ് ബാലൻ സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സെറ്റിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, കൗതുകമുള്ള ചില വിശേഷങ്ങളാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. കേട്ടുകൊണ്ടേയിരിക്കാം മാറ്റിനി മാഷപ്പ്.

0: ജനുവരിയിൽ 10-20 തേട്ടി തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10-20-30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ജൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ, ഗാട്ടാ ഗുസ്തി 2
4: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
3: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2
5: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
3: ഗാട്ടാ ഗുസ്തി 2 ജൂലൈ 3 മുതൽ തിയേറ്ററുകളിലേക്ക്.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ടിവി.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: Naseem Surgical and Medical Center.
3: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യുവരസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽക്കോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
2: Naseem Surgical and Medical Center. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133.
4: Hi Radio Sonoo Display, njan nangude Sishu Narayanan.
2: You are listening to
4: Radio Sonoo. Ini kete kete uthu thura.
5: This is Matine Masha, only on
2: Radio Sonoo 91.7 FM.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
6: സിനിമയുടെ ആത്മാവ് അറിയുന്ന പ്രൊഡക്ഷൻ ഡിസൈനർ അല്ലെങ്കിൽ ആ ഡിറക്ഷൻ, ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു പോകുന്നത്. അതിൽ ഞാൻ പറഞ്ഞു വന്നത് കലാസംവിധായകനായിട്ടുള്ള അജയൻ ശാലശ്ശേരി, അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. അദ്ദേഹം 25 വർഷങ്ങൾ ആ ഒരു മേഖലയിൽ തികയ്ക്കുകയാണ് കേട്ടോ. ബാലൻ സിനിമ കണ്ട ആളുകൾക്ക് ആ ഒരു പോലീസ് സ്റ്റേഷൻ ഓർമ്മയുണ്ടാവും അല്ലെ. കേരള കർണാടക അതിർത്തിയിലെ തോൽപ്പെട്ടി അറിയുന്ന ആളുകൾ ചോദിച്ചതും അത് തന്നെയാണ്, അവിടെ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടോ എന്നുള്ളതായിരുന്നു. മുൻപ് കണ്ടിട്ടില്ലല്ലോ എന്നൊരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് നേരം ഇരട്ടി വെളുത്തപ്പോഴേക്കും ആ റോഡരികിൽ അങ്ങനെ ഒരു സ്റ്റേഷൻ ഉയർന്നു വന്നു എന്നുള്ളതാണ്. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയായിരുന്നു ആ ഒരു കൃത്രിമ സ്റ്റേഷൻ. മാത്രമല്ല, ഷൂട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അവരത് പൊളിച്ചു നീക്കി. കാരണം ഇല്ലെങ്കിൽ യഥാർത്ഥ സ്റ്റേഷൻ ആണെന്ന് കരുതി അവിടേക്ക് ആളുകൾ എത്തിയേനെ എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് കേട്ടോ. മാത്രമല്ല, ഇനിയിപ്പം സിനിമാ സെറ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റീൽസ് എടുക്കുന്ന ആളുകളുടെ ബഹളവും അങ്ങനെയൊക്കെ ആയി മാറാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ബാലൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു ബസ് സ്റ്റോപ്പ് പുൽപ്പള്ളി ചേക്കാടി റോഡിലായിരുന്നു ആ ഒരു ബസ് സ്റ്റോപ്പ്. അതെനിക്ക് തോന്നുന്നു ആ ബസ് സ്റ്റോപ്പ് ഇതുവരെ അവരത് മാറ്റിയിട്ടില്ല, ഇപ്പോഴും അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഈ ബസ് സ്റ്റോപ്പ് കണ്ടിട്ട് നാട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബസ് സ്റ്റോപ്പ് പൊളിച്ച് മാറ്റരുത് എന്നുള്ളത് അവിടുത്തെ നാട്ടുകാരുടെ ഒരു ആവശ്യമായിരുന്നു. എത്ര കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണല്ലേ, ഒരു സിനിമയുടെ ഒരു പ്രധാന ഭാഗം ഷൂട്ട് ചെയ്യാനായിട്ട് അവർ ചെയ്തെടുത്ത ഒരു ബസ് സ്റ്റോപ്പ് ഇന്ന് ആ നാടിൻ്റെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ചില സെറ്റുകൾ ഷൂട്ടിംഗ് തീരുന്ന സമയത്ത് അപ്രത്യക്ഷമാകും, പക്ഷെ ചിലതിങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും അല്ലേ. ഇത് പറയുന്ന സമയത്ത് പ്രേമം സിനിമയിലെ ആ ഒരു പാലമൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും പ്രശസ്തിയോടുകൂടി നിൽക്കുന്ന ഏതെങ്കിലും പാലങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളും ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അടുത്ത ദിവസം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. ഇത് മാറ്റ്നി മാഷപ്പാണ്, ഞാൻ നിസയാണ് നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടിക്കൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Amazon Music.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
5: വിവരങ്ങൾക്കായി visit cbq.qa.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
0: Chennai beats.
3: Tamil, head of the hour.
4: In the art of Podumakulanda.

സിനിമാ ലോകത്തെ കലാ സംവിധാന വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു വരികയാണെന്ന് നമ്മള് പ്രത്യേകിച്ച് ബാലൻ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ബാലൻ സിനിമയില് ടൊവിനോ താമസിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് മംഗലാപുരത്തെ തീരമേഖലയുള്ള ദ്വീപിനോട് സമാനമായിട്ടുള്ള ഒരു പ്രദേശത്താണ് ടൊവിനോയുടെ വീട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഉപേക്ഷിച്ച നിലയിലുള്ള ഇരുണ്ട ഒരു ഒറ്റമുറിയായിരുന്നു, പല ഭാഗത്തും പൊളിച്ചാണ് വീടാക്കി അതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ ആ പരിസരത്തെ ആക്രിക്കടയിൽ നിന്നൊക്കെ അവർ വാങ്ങി സംഘടിപ്പിക്കുന്നു. അങ്ങനെയാണ് ആ ഒരു വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കലാ സംവിധായകൻ അജയൻ ശാലിശ്ശേരിയാണ്. അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് ഒന്ന് നോക്കുവാണെങ്കിൽ 2001 സംവിധാനം ചെയ്ത ഒരു സിനിമയില് കലാ സംവിധായക സഹായിയായിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് ഒരുപാട് സിനിമകളിൽ ആർട്ട് ഡയറക്ടറായിട്ടും പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടും ഒക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. സ്വന്തമായി ചെയ്ത ആദ്യ സിനിമ 2013 ഇറങ്ങിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആണ്. അതിനുശേഷം മഹേഷിന് പ്രതികാരം, ട്രാൻസ്, പറവ, ജാക്ക് ആൻഡ് ജിൽ, ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ്, അങ്ങനെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ സിനിമയിലെ കലാ സംവിധാനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, ചില്ലറ കാര്യമല്ല. സിനിമയോട് കൂടെ ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ സിനിമയുടെ ആ ഒരു സോൾ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്കൊന്നും തോന്നില്ല, കാരണം എല്ലാം എന്താ പറയുക, സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിശേഷങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഒരു മണിക്കൂർ സമയം ഞാൻ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത മണിക്കൂറിൽ ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റിംഗ് ആണ് കേട്ടോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മദീനത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
1: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗായിക കെ എസ് ചിത്ര.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari World Class.
1: പുണ്യ വചനങ്ങളിലൂടെ സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

Good afternoon to all my lovely listeners out there. The matinee mashup in the time aanu Sandeep aanu kude join cheynathu. Oru vaadu cinema visheshangalumayita especially idha oru weekend lottu koodi kadakkumbo excitement is at the next level. Ellarum food okke kaiche energetic aayittu irikkunu enna pratheekshayil da uchcha samayam nammal latest cinema visheshangalilekku thaneyanu povunnathu. Ini weekend ennu parayumbo theerchayayittum oru cinema plan engilum undaavum. Purathekku irangaanulla plans illa annundengil nammada planning obviously OTT release edakke aanannu ariyanakke aayirikkum. എന്തായാലും ആ ഒരു വിശേഷങ്ങളിലോട്ടൊക്കെ തന്നെയാണ് നമ്മൾ പോകുന്നത്. സോ വൺസ് അഗൈൻ വിഷിംഗ് യു ഓൾ എ വെരി വെരി വെരി ഹാപ്പി ആഫ്റ്റർനൂൺ. ഓരോ സിനിമയുടെയും തന്നെ സൈക്കോളജി ഭയങ്കര ഡിഫറെന്റ് ആണെന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട്. ചില സിനിമകളുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് കാണണമെന്ന് അങ്ങനെ തോന്നാറില്ല, എന്നാൽ ആ സിനിമയുടെ അകത്തുള്ള കോണ്ടന്റ് എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന മൂവീസ് ആയിരിക്കും. ഓൺ ദ അതർ ഹാൻഡ് ചിലപ്പോൾ പേരൊക്കെ ഭയങ്കര കിടിലോ ആയിരിക്കും. സിനിമ അകത്ത് കയറുമ്പോൾ നമുക്ക് അധികം അങ്ങടെ ഇഷ്ടമാവുന്ന ഒരു പ്ലോട്ടിലായിരിക്കില്ല സിനിമ പോകുന്നത്. സോ ഇഫ് യു റിയലി ഹാവ് എനി സച്ച് മൂവി സജഷൻ, ചിലപ്പോ പേര് കേട്ടിട്ട് നമ്മളെ കാണാതെ മാറ്റി വെച്ചേക്കുന്ന ഏതെങ്കിലും സിനിമകൾ, അത് പിന്നെ നിങ്ങൾ കണ്ടിട്ട് അയ്യോ ഇത്രയും കിടിലം മൂവിയാണോ ഞാൻ ഇത്രയും കാലമായിട്ട് വേണ്ട വേണ്ട കാണുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച അങ്ങനത്തെ സിനിമകൾ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5007. എന്തായാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഞാനും കൂടെ ജോയിൻ ചെയ്യുന്നു. കീപ് ലിസ്ണിംഗ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911. This is Matinee Masha. Only on
0: Radio Suno 91.7 FM.
2: Brought to you by
3: Safari, world-class shopping experience, Doha, Qatar.
4: And ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടം.
3: Welcome back to Radio Sundarai 91.7 FM Matinee Mashup in the Rhyme. Sandeepaanu kooda join cheyyunnathu. Cinemayil undavunna uncertainties chila kaaryangalokke manasilaakki edukkanayittu veendum veendum cinema kaanunna oru vaadu veerundu. Oru cinemayude essence adu manasilaakki edukkan vendittu, especially when it comes to thrillers, just plot cheythu povunna cinema alla, adinte ullil endaanu director mean cheyyunnathu, adu correct aayittu decode cheyyadukkanayittu ellarkkum saadhikkum choichal nammal athra maatram nirikshichale oru pakshe ഒരു സിനിമയിൽ നിന്ന് നമുക്ക് അങ്ങനെ ഡീകോഡിംഗ് നടക്കുകയുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് തവണ സിനിമ റിപ്പീറ്റ് അടിച്ച് കാണുന്ന ആൾക്കാരെയും നമുക്കറിയാം. അങ്ങനെ എസെൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് തവണ കണ്ടിട്ടുള്ള സിനിമകൾ ചോദിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ദേ ഈ ഒരു സംവിധായകനായിരിക്കും, ക്രിസ്റ്റഫർ നോളൻ. ഫൈനലി ഇതാ മറ്റൊരു എൻഡിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒരുപാട് നാളിന് ശേഷം, കാത്തിരിപ്പിന് ശേഷം വന്ന അവസാന ട്രെയിലർ. ഹോളിവുഡ് സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്യുന്ന ദി ഒഡീസി അവസാന ട്രെയിലർ ആണ് ഇപ്പോൾ എത്തുന്നത്. ഓസ്കർ ചിത്രം ഒപ്പൻഹൈമറിനു ശേഷം നോളൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദി ഒഡീസി. ആൻഡ് ഓഫ് കോഴ്സ് ഫോർ ദിസ് പെർട്ടിക്കുലർ റീസൺ തീർച്ചയായിട്ടും സിനിമയുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വേറൊരു ലെവലിലേക്ക് തന്നെയാണ് മാറ്റപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഐമാക്സ് ഫിലിം ക്യാമറകൾ കൊണ്ട് ചിത്രീകരിച്ച ആദ്യ കൊമേഴ്ഷ്യൽ ചിത്രം കൂടിയാണ് ദി ഒഡീസി. ഇതിഹാസ ഗ്രീക്ക് പുരാണമായ ഒഡീസിയെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ക്ലാസിക് മൂവി എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. നോളന്റെ എപ്പിക് ആക്ഷൻ ഫാന്റസിയിൽ നടൻ മാറ്റ് ഡാമൻ നിത്യനായകനായ ഒഡീഷ്യസായി ആണ് എത്തുന്നത്. എലിയട്ട് പേജ്, സെൻഡായ, ടോം ഹോളണ്ട്, ആനി ഹാത്ത്വേ, ട്രാവിസ് സ്കോട്ട്, ചാർലി സ്റ്റെറോൺ, റോബർട്ട് പാറ്റിൻസൺ എന്നിവർ ചേർന്ന് ചിത്രത്തിൽ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ചിത്രത്തിന്റേതായിട്ടുള്ള അവസാനത്തെ ആ ഒരു ട്രെയിലറും നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ ഇനി വെയിറ്റിംഗ് അധിക നാളില്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 2026 July 17 ചിത്രം ഒഫീഷ്യലി റിലീസ് ചെയ്യുന്ന ഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബട്ട് ലെറ്റ് സീ, ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. ഒരുപാട് പേര് വെയിറ്റിംഗിൽ തന്നെയാണ്, സ്പെഷ്യലി ഇത്രയും അധികം സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സംവിധായകൻ. അമേസിംഗ് പാനൽ ഓഫ് ആക്ടേഴ്സ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്താണ് ക്രിസ്റ്റഫർ നോളൻ പുതിയതായിട്ട് നമുക്ക് വേണ്ടി ഒരുക്കുന്നത് എന്ന് അറിയാനായിട്ട്. ഓൺ ദാറ്റ് നോട്ട്, ദ സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Safari 10, 20, 30 തുടങ്ങി തറഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
2: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
5: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ
4: 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

തന്നുകൊണ്ട് തന്നെ ആകാംക്ഷയുടെ ആ ടോപ്പ് നോച്ചിലേക്ക് എത്തിക്കുകയാണ് വൺ സച്ച് അനദർ മൂവി ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ് എന്ന ചിത്രം. ചിത്രത്തിന്റേതായിട്ടുള്ള പുതിയ വീഡിയോ ലേഡീസ് ആൻഡ് ലേഡീസ് പുറത്തിറങ്ങുമ്പോൾ അഗെയിൻ ദ എക്സ്പെക്ടേഷൻസ് ആർ ഹൈ. ടോക്സിക്കിന്റെ ഡാർക്ക് ലോകത്തെ ഹീറോസിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു, പക്ഷെ ആരൊക്കെയാണ് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ ഈ വീഡിയോ തന്നെ കാണണം. ലേഡീസ് ആൻഡ് ലേഡീസ് എന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ട്രസ്റ്റ് മീ ഗൈസ്, ദ ഫ്രെയിംസ് ആർ അറ്റ് നെക്സ്റ്റ് ലെവൽ. നയൻതാര, കിയാറ ദ്വാനി, താര സുതാരിയ, രുക്മിണി വസന്ത്, ഹുമ ഖുറേഷി എന്നിവർ ചേർന്ന് ദേ ഹാവ് മെയ്ഡ് ദെയർ പ്രസൻസ് ഫെൽറ്റ് ഇൻ ദ മൂവി. ഈ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ഇഫ് യു ആർ നോട്ട് സീൻ ദ വീഡിയോ, തീർച്ചയായിട്ടും പോയി ആ വീഡിയോ കാണാനായിട്ട് മറക്കണ്ട. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാനും ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് മാറ്റിനി മാഷപ്പിൽ നിന്നും. ഐ ബി ബാക്ക് വിത്ത് വീക്കെൻഡ് അപ്ഡേറ്റ്സ്, വീക്കെൻഡ് വിശേഷങ്ങൾ. ഇനി വീക്കെൻഡിലോട്ട് കടക്കേണ്ടതായിട്ടുള്ള ആ ഒരു പ്ലാനും കാര്യങ്ങളും ഒക്കെ തന്നെ സെറ്റ് ചെയ്ത് തരാനായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും 917 ഈവനിങ്സിൽ. ഇപ്പൊ ചെറുതായിട്ട് ഞാനും ദേ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ചെറിയൊരു ടീ ബ്രേക്ക് എടുത്തിട്ട് വരാം. ബി ദർ, കീപ് ലിസ്ണിംഗ് ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: Radio Suno. Radio Suno. 91.7 FM. Qatar's favorite radio station. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigittu 5 mani mudal.
3: 917 evenings. Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
7: In association with Doha Bank, make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
2: This is Matine Masha. Only on
0: Radio Suno 91.7 FM. Matine Masha.
2: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
10: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ജൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: എനിക്കറിയാൻ താൻ വരുമെന്ന്. നീ വിളിക്ക്, നമുക്ക് നോക്കാം.
4: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: ദിസ് ഈസ് മതിനേ മാഷ, ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM. മതിനേ മാഷ,
2: ബ്രോട്ട് ടു യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ. ആൻഡ്
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. മാറ്റിനി മാഷപ്പിന്റെ ടൈമിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ അഷ്ടമിയാണ് എത്തിയിരിക്കുന്നത്. വെൽക്കം വെൽക്കം, ദിസ് ഇസ് കഥൂസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ 91.7 FM. എന്തായാലും ഈ ഒരു സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയോ, എനിക്ക് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാണണം കാണണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ആ സിനിമയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പറഞ്ഞു, പക്ഷെ ഇതുവരെ കാണാൻ പറ്റിയില്ല. മാ ഇൻടി ബംഗാരം, ഇതൊരു തെലുഗു മൂവിയാണ്. ഈ മൂവി സമാന്ത 3 വർഷത്തിന് ശേഷം വീണ്ടും സ്ക്രീനിലേക്ക് അതിഗംഭീരമായിട്ട് എത്തി. എല്ലാവരെയും ആക്ഷൻ കൊണ്ട് തകർത്ത ഒരു സിനിമയാണ്. അതിപ്പോൾ ദാ ആകെ മൊത്തത്തിൽ ബ്ലോക്ക് ബെസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോക്സ് ഓഫീസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാഷ് കളക്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് ഹിറ്റായിട്ടുള്ള ഒരു ഫീമെയിൽ ലീഡ് മൂവി എന്നുള്ള രീതിയിലേക്ക് തെലുങ്കിലെ ആ ഒരു ഫസ്റ്റ് പൊസിഷനിലേക്ക് മൈൻഡി ബംഗാരം എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഇത്രയും നാളും, അതായത് ഇപ്പം ഈ ഒരു ലാസ്റ്റ് ജൂൺ മാസം വരെ മഹാനടി എന്ന് പറയുന്ന സിനിമയായിരുന്നു ഏറ്റവും ഹയസ്റ്റ് കളക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവി ഉണ്ടായിരുന്നത്. എന്തായാലും അതിൽ നിന്നും ഇപ്പം ഒരു പടി മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് സമാന്ത. ഈവൻ മഹാനടിയിലും സമാന്ത അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, അതിലൊരു ജേർണലിസ്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ബട്ട് അതിനൊക്കെ ശേഷം വീണ്ടും എത്തുമ്പോൾ, സമാന്തയുടെ മൂവി മുന്നിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ 85.27 crores ആയിട്ടാണ് ആ ഒരു മൂവി സ്റ്റിൽ റണ്ണിങ്. സോ അതുകൊണ്ട് തന്നെ ഇനിയും ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അവരൊരു ഫീമെയിൽസിന് മാത്രം വേണ്ടിയിട്ടൊക്കെ ഒരു വലിയ പ്രീമിയർ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് എ ഫീമെയിൽ, ലൈക്ക് യു നോ, റോൾ ഇൻ എ ഹൗസ്. അത് കഴിഞ്ഞിട്ട് പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ മൈൻഡി ബംഗാരം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് തൊട്ട് പിന്നാലെ മഹാനടി ഇപ്പോഴും 84.5 crores നിൽക്കുമ്പോൾ, അതിൻ്റെ തൊട്ട് പുറകിലുള്ള രണ്ട് സിനിമകൾ അനുഷ്ക ഷെട്ടിയുടെ സിനിമകളാണ്. ഒന്ന് രുദ്രമാദേവി 82 crores, ഒന്ന് അരുന്ധതി. അരുന്ധതിയെക്കുറിച്ച് മലയാളികളുടെ ഇടയിൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ്. ഒരു 70 crore വരെ എത്തിയിട്ടുള്ളൊരു സിനിമയാണ് അരുന്ധതി എന്ന് പറയുന്നത്. എന്തായാലും തെലുങ്ക് സിനിമ, അല്ലെങ്കിൽ തെലുഗു ഫിലിംസ് നമ്മൾ കാണുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് അരുന്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മാ ഇൻടി ബംഗാരം. സോ ആ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ, ഇനി എനിക്ക് ബാക്കിയുള്ള ഇൻഡസ്ട്രീസിലെയും അങ്ങനത്തെ ചില ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവീസിനെ കുറിച്ച് പറയാനുണ്ട്. സോ സ്റ്റേ ട്യൂൻഡ്.

0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: Brought to you by Safari, world class shopping experience, Doha, Qatar. And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി. സ്കൈ ജ്വല്ലറിയുടെ അബുഹമുർ സഫാരി മോൾ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 2-3 മിനിമം 2500 റിയാലിന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും 250 റിയാലിന്റെ ഗിഫ്റ്റ് വൗച്ചർ. സ്കൈ ജ്വല്ലറി, സഫാരി മോൾ, അബുഹമുർ.
1: ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ഇങ്ങനെയാണ്. 18 ക്യാരറ്റ് ഗോൾഡ് 373.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 456.50 കത്തറിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 495 കത്തറിയാൽ.

0: ഇല്ലേ?
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Hi, this is your singer Rahul Nambiar.
5: Vasandamullai pole vande.
4: You're listening to Radio Suno 91.7, Qatar's favorite radio station.
6: Favorite radio station.
4: Kettu kettu kootu koodam.
7: This is Matine Masha. Only on
8: Radio Suno 91.7 FM.
7: Matine Masha.
9: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
10: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

ഹൈയസ്റ്റ് ഗ്രോസിംഗ് സിനിമകളെ കുറിച്ച് പറയുകയായിരുന്നു. അതും പ്രത്യേകിച്ചും ഫീമെയിൽ ലീഡിലുള്ള സിനിമകൾ. അത് തെലുഗുവിൽ നിന്നും തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാന്ത റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈൻഡി ബംഗാരം 85+ ക്രോഴ്സിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ മഹാനടിയും വെട്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മഹാനടി എടുത്തു നോക്കിയാൽ പോലും കീർത്തി സുരേഷാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള്. ആളെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആളുടെ ഈ പറഞ്ഞ പോലെ ഒരു ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ ഒരു ഹീറോയിൻ രീതിയിലുണ്ടായിരുന്ന സാവിത്രി ഗൗരിയുടെ ഒരു ഫുൾ ജീവിത കഥയായതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതിനെ ബാക്കപ്പ് ആയിട്ട് ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ടുള്ള റോളുകളിൽ ദുൽഖർ സൽമാനാണെങ്കിലും, വിജയ് ദേവർകൊണ്ട, സമാന്ത, അങ്ങനെ ഒരുപാട് പേരെത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു മഹാനടി. പക്ഷേ ഈ മൈൻഡി ബംഗാരത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആരും തന്നെ ഇല്ല. എവ്രിബഡി ഈസ് ലൈക്ക് എ ന്യൂ ഫേസ്. ഈവൻ ശ്രീമുഖി എന്ന് പറയുന്നൊരു ആങ്കർ കം ദ ആക്ട്രസ് ഇസ് ദെയർ ആസ് എ മെയിൻ റോൾ. അല്ലാതെ മറ്റ് പലരും പുതുതായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ സൈഡ് റോളുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതിനകത്ത് ജസ്റ്റ് സമാന്ത ഇസ് ദ ഓൺലി വൺ പേഴ്സൺ ഹു ഇസ് വെരി മച്ച് ഫെമിലിയർ ടു പീപ്പിൾ. സോ അത്രയും വലിയൊരു ഒറ്റ ആളുടെ ഷോൾഡറിൽ ഇറങ്ങിയ സിനിമ 85 crore+ എത്തുക എന്ന് പറയുന്നാൽ ചില്ലറ കാര്യമല്ല, അതൊരു വലിയ സംഭവം തന്നെയാണ്. എന്തായാലും ഷീ ഈസ് ദെയർ ഇൻ ദാറ്റ്. ആൻഡ് അരുന്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അരുന്ധതി ഫാൻസ് ഇവിടെ മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അനുഷ്ക ഷെട്ടി അരുന്ധതി അത് വേറെ ലെവൽ തന്നെയാണ്. അതിനെ പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. അതൊരു ഒരു ഫീൽ ചെയ്യുന്ന മൂവിയാണ്. എന്തായാലും ഇത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ്, കുറച്ചും കൂടി ഒരു വീട്ടിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ബ്ലാസ്റ്റൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്തില്ലേ, അതുപോലെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത് പറഞ്ഞപ്പോഴാണ് ബ്ലാസ്റ്റ് അഗെയിൻ ഇറ്റ് ഈസ് റണ്ണിങ് സക്സസ്ഫുള്ളി ഇൻ ഒ ടി ടി. സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് പേര് ബ്ലാസ്റ്റ് മലയാളത്തിലൊക്കെ അതിൻ്റെ ഡബ്ബിരുന്ന് കണ്ട് അങ്ങനെ ആസ്വദിക്കുന്ന കണ്ടു. പക്ഷെ തമിഴിൽ തന്നെ കാണണം കേട്ടോ. ഏത് സിനിമയാണെങ്കിലും ആ ഒരു ലാംഗ്വേജിൽ കാണുമ്പോൾ കിട്ടുന്ന ത്രില്ല് വേറെ രസമാണ്. എനിവേ, നമുക്ക് നേരെ ഇനി തമിഴിലേക്കും മലയാളത്തിലേക്കും എത്തണം. മലയാളത്തിലേക്ക് എത്തുമ്പോൾ ഫീമെയിൽ ലീഡ് മൂവീസിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസ്ഡ് മൂവി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക്കയാണ്. ദ ചന്ദ്ര ഫസ്റ്റ് ചാപ്റ്റർ 300 crore മുകളിലേക്ക് പോയിട്ടുള്ള ഒരു സിനിമ. ബട്ട് എഗെയിൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ചന്ദ്ര മൂവി. ഒരു ഫീമെയിൽ ലെഡ് മൂവി ആണെങ്കിൽ പോലും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് സച്ച് എ ഗുഡ് ഗ്രേറ്റ് മൂവി ഇൻ ഫാക്ട്. അപ്പോൾ ആ ഒരു 300 ക്ലബിലേക്ക് ഇറങ്ങിയ മലയാളത്തിൻ്റെ തന്നെ ഒരു അഭിമാനമായിട്ടുള്ള ലോക്കയാണ് ആദ്യം നിൽക്കുന്നത്. പിന്നെ ഉയരെ 21 crore ആയിട്ട് ഉയരെയും, അതുപോലെ ഹൗ ഓൾഡ് ആർ യു ഒരു 17 crore ലിസ്റ്റിലും നിൽക്കുന്ന മൂവീസാണ് മലയാളത്തിനെ സംബന്ധിച്ചൊരു ഫീമെയിൽ ലെഡ് മൂവീസ് എന്ന് പറയുന്നത്. ഇനി തമിഴിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വമ്പൻ രസകരമായിട്ടുള്ള ഒരു കളക്ഷനെ കുറിച്ചിട്ടും ഫീമെയിൽ ലെഡ് മൂവീസിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിന് മുൻപായിട്ടൊരു പാട്ടിലേക്ക് പോകാം. സോ കീപ് ലിസ്ണിംഗ്. ദിസ് ഇസ് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ 91.7 FM.

0: மெஸ்ஸி, ரொனால்டோ, எம்பாப்பே, ஹாலண்ட், டெம்பெலே, வினிஷியஸ் ஜூனியர். ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

ഹയസ്റ്റ് മൂവീസ്, അതും ഫീമെയിൽ ലീഡ് മൂവീസിലെ ഏറ്റവും ബ്ലോക്ക് ബെസ്റ്റർ ആയിട്ടുള്ള മൂവീസ്, അല്ലെങ്കിൽ ഈവൻ ബോക്സ് ഓഫീസ് കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള മൂവീസ് ഇതൊക്കെയാണ് പറയുന്നത്. കാരണം തെലുങ്കിൽ അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻസിൽ അടിപൊളിയായിട്ട് ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ആയി സമാന്ത മൂവി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് എത്തി. മലയാളത്തിലെ ലോകയെക്കുറിച്ചും ഹൗ ഓൾഡ് ആർ യു കുറിച്ചും അതുപോലെ ഉയരെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ഇനി തമിഴിലേക്ക് എത്തേണ്ട സമയമാണ്. തമിഴിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു ഫീമെയിൽ ലീഡ് മൂവീസിന് ഒരു ഭയങ്കര ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്തിട്ടുള്ള, കുറേ കൂടി ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള ഒരു നായിക നയൻതാരയാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നത്. എത്രയൊക്കെ ആണെങ്കിലും നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുടെ 4 മൂവീസാണ് ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവീസ് ആയിട്ട്, ഫീമെയിൽ ലീഡ് മൂവീസ് ആയിട്ട് ഇപ്പോഴും തമിഴില് നിലനിൽക്കുന്നത്. ആ 4 മൂവീസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് കോലമാവ് കോക്കില, 73 ക്രോർ ആണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അരം 27 ക്രോർ, അതുപോലെ മായ, അത് ഈ നയൻതാര മൂവി 18 കോടി, ഡോറ എന്ന് പറയുന്ന നയൻതാര മൂവി 15 കോടി. ഈ 4 മൂവീസും ബാക്ക് ടു ബാക്ക് നയൻതാര മൂവീസ് വന്നത് എല്ലാം തന്നെ അതുപോലെ ഹയസ്റ്റ് ഗ്രോസിംഗ് എന്നുള്ള രീതിയിൽ ഏറ്റവും ഫീമെയിൽ ലീഡ് മൂവീസിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് ആയിട്ട് തമിഴിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് എ റീസൺ, റൈറ്റ്? അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു വലിയൊരാൾ തന്നെയാണ് നയൻതാര. അത് കഴിഞ്ഞിട്ട് ഒരുപാട് മൂവീസ് വന്നു ഫീമെയിൽ ലീഡിൽ. ഈവൻ ഇപ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള മൂവീസ്, ഫീമെയിലിൻ്റെ അത്രയും അടിപൊളിയായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള മൂവീസ്, ഇപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കറുപ്പ് സ്വാമിയിലെ സ്വാസികയുടെ ക്യാരക്ടർ എന്തൊരു രസമാണെന്ന് അറിയാം. അതുപോലെ വാഴ എന്ന് പറയുന്നൊരു മൂവി ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, അതിലെ നിഖില വിമലിൻ്റെ ക്യാരക്ടർ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മൂവീസിലെ ഫീമെയിലിൻ്റെ ക്യാരക്ടറൈസേഷൻ പോലും അടിപൊളിയായിട്ടാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ കുറേ തമിഴ് മൂവീസ് ഇറങ്ങുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. എനിവേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തൽക്കാലം എനിക്ക് മൈൻഡി ബംഗാരത്തിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമാണ്. മാച്ചിനി മാഷപ്പ് മൈൻഡി ബംഗാരം എനിക്ക് കാണണം എന്നുണ്ട്. ഞാൻ തിയേറ്ററിൽ എവിടെയാണ് ഉള്ളതെന്നൊക്കെ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് ഞാൻ ഒറ്റയ്ക്ക് പോയി കാണണം, കാരണം തെലുങ്കാണല്ലോ, എൻ്റെ കൂടെ ഒരു മനുഷ്യനും കാണാൻ വരുമല്ലോ. ഒറ്റയ്ക്ക് പോയിരുന്ന് കാണണം ആ ഫൈറ്റ് സീനൊക്കെ. പക്ഷേ എനിക്ക് ആ തിയേറ്ററിൽ തന്നെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം. സമാന്തയുടെ അത്രയും അടിപൊളി മൂവിയാണ്. സോ ഐ റിയലി ഹാവ് ടു വാച്ച് ഇറ്റ് ആൻഡ് ലെറ്റ് സീ അതിൻ്റെ കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറയാം. സമാന്ത മൈൻഡി ബംഗാരം അടിപൊളിയായിട്ട്, ബംഗാരമായിട്ടല്ല, ബംഗാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ഗോൾഡ് അല്ലെങ്കിൽ സ്വർണം, ഞാൻ തങ്കോടാ നീ എന്നൊക്കെ പറയില്ല, അതേപോലെ എൻ്റെ വീട്ടിലെ തങ്കോന്താ നീ എന്ന് പറയുന്ന പോലെയാണ് മൈൻഡി ബംഗാരം എന്ന് പറയുന്നത്. സോ അങ്ങനെ എല്ലാ വീട്ടിലെയും ബംഗാരമായി മുന്നോട്ട് പോകട്ടെ. സമാന്തയ്ക്ക് ഒരു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യു നോ ദ കമ്മിങ് ഇയേഴ്സ് ആസ് വെൽ. ഷി വാസ് റെഡി ടു ആക്ച്വലി എൻഡ് ഹെർ കരിയർ ഇൻ ആക്ടിങ്, പക്ഷേ ലാസ്റ്റ് മൂവി എന്നുള്ള രീതിയിൽ ചെയ്തു നോക്കിയതാണ്. അത് അതിഗംഭീരമായി. ഇനിയും ഒരുപാട് സക്സസ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ മടുത്തു, എനിക്ക് വയ്യ ഇനി എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ദിസ് ഈസ് എ പ്യുവർ എക്സാമ്പിൾ. ഷി വാസ് ജസ്റ്റ് റെഡി ടു ക്വിറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരാളാണ്. അതുപോലെ നമ്മളെ കൊണ്ടും ഉയർത്തെഴുന്നേക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇനിയും എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയ വിശ്വാസം ഉള്ളിൽ നിൽക്കട്ടെ. ഇതാണ് നിങ്ങൾക്ക് വീക്കെൻഡിൽ എനിക്ക് തരാനുള്ള ഒരു വലിയ അഡ്വൈസ് കേട്ടോ. വീക്കെൻഡ് അടിച്ചു പൊളിക്കൂ, സമാധാനമായി സന്തോഷമായി എല്ലാവരോടൊപ്പം സ്പെൻഡ് ചെയ്യൂ, ആൻഡ് അറ്റ് ദ സെയിം ടൈം ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഞാൻ എന്നോട് കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ ചാച്ചാ, ബൈ ബൈ എവ്രി വൺ, ടേക്ക് കെയർ, ഹാപ്പി വീക്കെൻഡ്.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 Evenings. Joy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Katharine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Rizhi Ariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Good evening, listeners. ജൂലൈ 2nd വ്യാഴാഴ്ച ദിവസം ദാ മനോഹരമായിട്ടുള്ള ഒരു വീക്കെൻഡിലേക്ക് നമ്മളിങ്ങനെ കടക്കാൻ പോവുകയാണ്. വീക്കെൻഡ് പ്ലാൻസ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ഉഷാറായിട്ട് റെഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനും ജോയിൻ ചെയ്യുന്നു. ഓൺ യുവർ ഡ്രൈവ് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാനും അതേപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പതിവ് പോലെ ഇന്നത്തെ ദിവസം എന്താ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് പ്ലാനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി വീക്കെൻഡ് ടൈം ആകുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതും ദാ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടും സെറ്റ് ചെയ്യാനായിട്ടും എല്ലാ രീതിയിലുള്ള പ്ലാൻസും എൻ്റെ കയ്യിൽ സേഫാണ്. ആ ഒരു സേഫസ്റ്റ് പ്ലാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ദാ ഒരുമിച്ച് ആ ഒരു ഡ്രൈവിലേക്ക് കടക്കുകയാണ്. ആൻഡ് ദെൻ യെസ് ഡ്രൈവിലേക്ക് കടക്കുമ്പോൾ ഉഷാറായിട്ട് ചായ കുടിച്ച് എല്ലാവരും ഹാപ്പി അല്ലേ? യെസ് ഹാപ്പിയാണ് എന്നുള്ളത് നമുക്കറിയാം. ബട്ട് ദെൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം ഒന്നും പാഴാക്കണ്ട. അപ്പോൾ ഈവനിങ് ടൈം പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാൻ ഞാൻ സെറ്റ് ചെയ്ത് തരാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദാ ഇപ്പോൾ തൽക്കാലം ഒരു ചായയൊക്കെ കുടിച്ച് പാട്ടൊക്കെ കേട്ടിരുന്നോളൂ. അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. വമ്പൻ ഒരു പ്ലാനുമായിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ടൈം കൂടിയാണ്. ബർത്ത്ഡേ വിഷും വെഡിങ് ആനിവേഴ്സറി വിഷും മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങ് പോന്നോട്ടെ 5000917 അപ്പോൾ ഉഷാറായിട്ട് എല്ലാവർക്കും ഒരു ഗംഭീര ഈവനിങ് വിഷസ് നൽകിക്കൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോകത്ത് ഏറ്റവും ഉയരം താണ്ടുന്നവരാണ് പർവ്വതാരോഹകർ.
1: ലോകത്തിൽ 195 രാജ്യങ്ങളുണ്ട്. അതിൽ ഏകദേശം ഒരു 90 രാജ്യങ്ങളിൽ ഒരു 4000 മീറ്റർ അബോ പീക്സ് ഉണ്ട്. ഈ പീക്സ് എല്ലാം ക്ലൈംബ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനാകുക എന്നുള്ളൊരു ശ്രമമാണ് നടത്താൻ പോകുന്നത്.
0: എവറസ്റ്റ് കീഴടക്കി പുതിയ ദൗത്യങ്ങളുമായി മുന്നേറുന്ന ഷെയ്ഖ് ഹസൻ ഖാൻ സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു.
1: ഈ സൂര്യനൊക്കെ നമ്മുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ തലയുടെ മുകളിൽ ഈ ബാക്കി മലകളൊക്കെ എവറസ്റ്റിനേക്കാളും താഴെയാണല്ലോ. ഒരുപാട് 8000 മീറ്റർ പീക്കുകളൊക്കെ താഴെ തല പൊക്കി നിൽക്കുന്ന കാണാൻ പറ്റും. മേളിൽ എനിക്കൊന്നും കിട്ടില്ല, പക്ഷെ ഈ വീഡിയോ ആണ് എന്റെ ലൈഫിൽ ഇപ്പോഴും ആ മെമ്മറി ആയിട്ട് തോന്നുന്നത്. ഞാൻ എപ്പോഴും എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ഓർക്കുമ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് കാണും.
2: ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
3: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
2: like you're പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു 3 ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: Youth app. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 11:02. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
2: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുന്ദര 91.7 FM 917 ഇവനിങ്സ് ഇൻ്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 17 മിനിറ്റും 5 സെക്കൻഡും. നമുക്കിവിടെ ഈ ഗുഡ് ഈവനിങ് വിഷസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് ആദ്യമേ വീക്കെൻഡ് വിഷയൊക്കെ വിഷ് ചെയ്തിട്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുന്നുണ്ട്. ആരും പോകാൻ നിൽക്കേണ്ട, നമുക്കൊരു വലിയ പ്ലാനിങ് നടക്കാൻ പോകുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് ചെറുതായിട്ട് ഒരു സംഭവം നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ദെൻ ബിഫോർ ഗെറ്റിംഗ് ടു ഓൾ ദാറ്റ്, നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ മെസ്സേജിലേക്ക്. അരുൺ ഗുഡ് ഈവനിങ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വരുണിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്. നബീൽ ഗുഡ് ഈവനിങ് പറയുന്നു. ശ്രീ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. ഫാബി ഗുഡ് ഈവനിങ് ആൻഡ് ഓൾസോ ദീപക് ഗുഡ് ഈവനിങ് മെസ്സേജിൻ്റെ കൂടെ തന്നെ ഒരു ബർത്ത്ഡേ വിഷയം അയച്ചിട്ടുണ്ട്. ദീപകിൻ്റെ ബർത്ത്ഡേ വിഷസ് ഇങ്ങനെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടി, സനിലിന് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. സോ ദീപകിൻ്റെ ഫ്രണ്ട് സനിലിന് വേണ്ടി ഒരു ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് കൂടി പറയുന്നു. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സനോ, വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

അങ്ങനത്തെ ഈ ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു വെഡിങ് ആനിവേഴ്സറി വിഷ് ആണ് വന്നിട്ടുള്ളത്. ബഷീറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബഷീറിന്റെയും ആമിനിയുടെയും 30th വെഡിങ് ആനിവേഴ്സറി, 30th വെഡിങ് ആനിവേഴ്സറി ആണ്. സോ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം ദാ ആ ഒരു ഈവനിങ് ടൈം കൂടി ആശംസിക്കുകയാണ് ബഷീറിനും ആമിനിക്കും വേണ്ടി. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടു പോകുന്നതുകൊണ്ട് റനീസ് ബ്രോ നല്ല പാട്ട് കളക്ഷനാണ്, വീക്കെൻഡ് സൂപ്പർ ആകുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് റനീസ് ബ്രോയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നോ. കുറച്ച് മുന്നേ അയച്ച മെസ്സേജ് ആയിരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച് റനീസ് ബ്രോ. നബീൽ ബ്രോ ദ രാമയ്യ വസ്ഥ വയ്യ സോങ് ഒന്ന് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ രാജേഷ് മട്ടക്കൽ നമുക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, എൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ. തീർച്ചയായിട്ടും. മോൻ്റെ പേര് ആദിശേഷൻ എന്നാണ്. ഓക്കെ, കേട്ടിലും പേരൊക്കെയാണല്ലോ. ആദിശേഷൻ, അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

ആദിശേഷൻ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിച്ച് ഇത് വളരെ സിമ്പിളായിട്ട് ആ വീട്ടിൽ വിളിക്കുന്ന പേര് ശങ്കരൻ എന്ന് ശങ്കരൻ എന്ന് വിളിച്ചാൽ പോരെ. അപ്പം നമ്മുടെ ശങ്കരന് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഒരിക്കൽ കൂടി ഇതാ നേരിയാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന, സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഗംഭീരമായിട്ടുള്ള ദിവസമായിരിക്കട്ടെ എന്ന ആശംസകൾ നേർന്നുകൊണ്ട് ഒരു അടിപൊളി പാട്ടിലേക്ക് വീക്കെൻഡ് വൈബൊക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂട്ടി.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Let's play football.
4: Football Mania.
5: പ്രായം വെറുമൊരു നമ്പർ മാത്രമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മാന്ത്രികനുണ്ട് ഫുട്ബോളിൽ. ക്രൊയേഷ്യയുടെ ഇതിഹാസ താരം ലൂക്ക മോഡ്രിച്. റയാൽ മാഡ്രിഡിനൊപ്പം 6 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ. 2018 ലോകത്തെ മികച്ച കളിക്കാരനുള്ള ബാലൻഡിയോർ പുരസ്കാരം. അങ്ങനെ നേട്ടങ്ങളുടെ ഒരു വലിയ പട്ടിക. കലുഷിതമായ ബാല്യമായിരുന്നു ലൂക്ക മോഡ്രിച്ചിന്റേത്. അനുഭവങ്ങളുടെ തീച്ചുളയിലൂടെ കരുത്ത് നേടിയ കാൽപന്ത് പോരാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ അരങ്ങേറ്റം 2006 റഷ്യൻ ലോകകപ്പിൽ മിന്നുന്ന ഫോമിലായിരുന്നു ലൂക്ക മോഡ്രിച്ച്. ക്രൊയേഷ്യൻ ടീമിന്റെ നായകത്വം വഹിച്ച് ടീമിനെ അദ്ദേഹം ഫൈനൽ റൌണ്ട് വരെ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അന്ന് ഫ്രാൻസിനോട് പരാജയമേറ്റെങ്കിലും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരത്തിന് മോഡ്രിച്ച് അർഹനായി. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളുടെ പേരെടുക്കുമ്പോൾ എക്കാലവും ഓർത്തിരിക്കുന്ന പേര് തന്നെയാണ് ലൂക്ക മോഡ്രിച്ചിന്റേത്.
3: Let's play football.
4: Football Mania.
6: Nine one seven evening.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
1: In association with
3: Doha Bank,
1: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome once again. Welcome back to Radio Sun 91.7 FM 917 Evenings-ന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, വയ്യ എങ്കിലും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ ഒരാളെ ഞാൻ ഇങ്ങനെ കൂടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും മനസ്സിലേക്കാണ്.
6: അതെ അതെ അതെ, ശബ്ദമൊക്കെ പോയിരിക്കാണ്. പുതിയ ആർജി ഒന്നും അല്ല, അഷ്ടമിയാണ്
5: കേട്ടോ. അഷ്ടമി വയ്യെങ്കിലും എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു സംഭവം, എനിക്കത് അഷ്ടമിയുടെ അടുത്ത് നിന്ന് ചോദിച്ചു തുടങ്ങിയാൽ കൊള്ളാം എന്ന് തോന്നി, അതുകൊണ്ടാണ് അഷ്ടമിയെ വിളിച്ചത്. അതായത്, ഇപ്പോ കല്യാണം കഴിക്കുന്നതിൽ പുതിയൊരു നിബന്ധന കൊണ്ടുവന്നേക്കാണ്. ആക്ച്വലി പറഞ്ഞു പോയപ്പോ ശരിയാണ്, എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചിന്തിച്ചെങ്കിലും ആ ഒരു സംഭവത്തിലേക്ക്, അതായത് ഒരു ചെക്കനും പെണ്ണും കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അവര് തീരുമാനിക്കുന്നത് ഒരു അകമ്പടിയോടെയാണ്, അതായത് ഒരു എഗ്രിമെന്റ് കൊടുത്തിട്ട്. അതായത് എഗ്രിമെന്റ് ഇതാണ്, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെക്കനെ 8 മണിക്കൂർ പ്ലേ സ്റ്റേഷൻ കളിക്കാൻ അനുവദിക്കണം.
6: ഓക്കെ,
5: ഇതാണ് സംഭവം. അപ്പൊ ഇങ്ങനെ ഒരു നിബന്ധന വെക്കാൻ പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കല്യാണം കഴിച്ചവർക്കും മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഒരു നിബന്ധന എന്നുള്ളത്. ഒന്നല്ല, ഒന്നോ അഞ്ചോ പത്തോ വേണമെങ്കിൽ പറയാം. അഷ്ടമി എന്തായാലും റോൾ നമ്പർ 1 ആദ്യത്തെ.
6: ഞാനത് പറയുന്നതിന് മുമ്പ് വേറൊരു സാധനം പറയട്ടെ. ഞാൻ ഇന്ന് കണ്ട ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു റീലാണ്, ഒരു കല്യാണാലോചനയ്ക്ക് വേണ്ടി. ഇതൊരു തെലുഗു റീലാണ്,
5: കല്യാണ റിലേറ്റഡ് ആണല്ലോ.
6: അതായത് ഒരു കല്യാണാലോചനയ്ക്ക് വേണ്ടിയിട്ട് വരുമ്പോ നമ്മളിപ്പം നാട്ടിലൊക്കെയാണെങ്കിൽ ഇപ്പൊ ചോദിക്കൂലേ, ഇനി ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പെണ്ണ് പറയാണ്, എനിക്ക് ചെക്കനോടല്ല സംസാരിക്കാനുള്ളത്, എനിക്ക് ചെക്കന്റെ അമ്മയോടാ സംസാരിക്കാനുള്ളത് എന്ന് പറയേ.
5: അന്നേരം
6: അമ്മേനെ വിളിച്ചോണ്ട് അപ്പൊ അമ്മയ്ക്ക് ഇതെന്താ പുതിയ ഇതൊക്കെ എന്നോട് എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോ ആള് കുറച്ച് ഇത് വെക്കാണ്, എനിക്ക് കുറച്ച് ഡിമാൻഡുകൾ ഉണ്ട്, എനിക്കത് നിങ്ങളോടാണ് പറയാനുള്ളത് എന്നിട്ട് പറയാണ്, ഞാൻ അടിപൊളിയായിട്ട് ഇത് അലക്കും, നന്നായിട്ട് തുണി മടക്കി വെക്കും, നല്ലവണ്ണം വൃത്തിയായിട്ട് എല്ലാം ചെയ്യും, എല്ലാ സംഭവങ്ങളും ഞാൻ ചെയ്യും, ഭയങ്കര ഫാസ്റ്റായി ചെയ്യും, സൂപ്പറാണ്. പക്ഷേ ഇതെല്ലാം ചെയ്യണം, നീ എന്താ ആദ്യം മുതലേ ചെയ്യാത്തത്, നീ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് പറയാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഒരു മൂഡും ഉണ്ടാവത്തില്ല. രണ്ടാമത്തെ കാര്യം ഇങ്ങനെ കേട്ടോ ആള് പറയുന്നത്, രണ്ടാമത്തെ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഫുഡ് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല, പക്ഷെ ഞാൻ പഠിക്കാം, എനിക്ക് ആവശ്യത്തിന് കുക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ ആദ്യ ദിവസം തന്നെ നിന്നെ എന്താ വീട്ടിൽ നിന്ന് ഇതാണോ പഠിപ്പിച്ചെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റൂല, ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പോവും, ഞാൻ വല്ല സൊമാറ്റോയോ വല്ല ഇത് സ്വിഗ്ഗി ചെയ്യോ. ഇതാണ് പറഞ്ഞത്. ഇനി മൂന്നാമത് ആള് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, എന്താന്ന് വെച്ചാൽ എന്റെ കുറ്റങ്ങൾ വേണമെങ്കിൽ സ്വന്തം മോളോട് ഇത് പറയണമെങ്കിൽ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമുള്ളതിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് എന്നെ വെച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്, അതിൽ എന്നോട് തന്നെ വന്നിട്ട് മറ്റേ അപ്പുറത്തെ മരുമോള് ഇപ്പുറത്തെ ഇങ്ങനത്തെ
5: പറയാൻ നിൽക്കരുത്,
6: അങ്ങനെ കുറച്ച് അധിക സംഭവങ്ങൾ പറഞ്ഞിട്ടാണ്. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ മാരേജ് ഫിക്സ് ചെയ്യാന്ന് അങ്ങനെ വെച്ചാൽ ആൾക്ക് ചെക്കനോടൊന്നും സംസാരിക്കില്ല, അമ്മയമ്മയടുത്താണ് ഡിമാൻഡ്. എനിക്ക് ഭയങ്കര
5: ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, അഷ്ടമി വല്ലായിരുന്നു നീ ഇതിനിടയ്ക്ക് നാട്ടി വല്ലതും പോയായിരുന്നു?
6: ഒരിക്കലല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇനി എന്റെ ഡിമാൻഡുകൾ അല്ലേ, ഡിമാൻഡ് വെക്കാണെങ്കിൽ ഞാൻ അങ്ങനെ ഡിമാൻഡ് വെക്കാത്ത ഒരാളാണ്. ഐ ജസ്റ്റ് ഓൾവേസ്
5: ഹലോ സ്പേസ് കൊടുക്കും.
6: അത് അതൊരു കാര്യം, അതാണ് ഞാൻ ആദ്യം പറയാൻ വന്നത്. എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഡിമാൻഡ് ഡിമാൻഡായി വെക്കാണ്ട് ഇറ്റ് ഷുഡ് ഓൾവേസ് കം ഫ്രം ബോത്ത് സൈഡ്. രണ്ടാൾക്കാരും തമ്മിൽ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഡിമാൻഡൊക്കെ ഒരു ഡിമാൻഡായിട്ട് തോന്നൂല. അഥവാ ഇനിയിപ്പോ ഡിമാൻഡ് വെക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ആദ്യത്തെ ഡിമാൻഡ്, താങ്കൾക്ക് താങ്കളുടെ ഫ്രണ്ട്സ് താങ്കളുടെ ലൈഫ് എല്ലാമായി ഇത്രയും നാൾ വന്നുകൊണ്ടിരുന്നു, എനിക്കും എന്റെ ഫ്രണ്ട്സ് എന്റെ ലൈഫ് അതുമായിട്ട് ഇത്രയും നാൾ വന്നു, ഇതെല്ലാം ഒറ്റയടിക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് അയ്യോ എനിക്ക് എന്റെ ചേട്ടന്റെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ, അയ്യോ എന്റെ കൂടെ എപ്പോഴും എന്റെ ഭാര്യ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കൂല. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ ഉണ്ടാവും, നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് തന്നെ ചെയ്യും, പക്ഷെ നമുക്ക് നമ്മുടേതായ ഫ്രണ്ട്സ് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്നു
5: ബേസിക്കലി ഒരു സ്പേസ് രണ്ടുപേർക്കും
6: They both should actually have that friend circle of their own. അവരുടെ കൂടെ പോകാനൊക്കെ തന്നെ ഒരു സമയം വേണം, ബിക്കോസ് നമുക്ക് നമ്മൾക്ക് വേണ്ടിട്ട് സമയം കണ്ടെത്തിയില്ലെങ്കിൽ അത് ലേറ്റർ ഓൺ വിൽ എഫക്ട് ഇൻ ദ
5: മാരേജ്.
6: അങ്ങനെ ഒരു കാര്യം എപ്പോഴും വിചാരിക്കാറുണ്ട്. ദാറ്റ് ഇസ് ദ വൺ തിങ്. സെക്കൻഡ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഒരു ഒരു ലൈഫിൽ ഒരു റിസ്ക് എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രോത്ത് ഉണ്ടാവണം, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ്, എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ്. അത് പറ്റത്തില്ല. എന്റെ ഈ പറഞ്ഞ ഈ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന, അത് ആ ഒരു സക്സസ് കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരാളായിരിക്കണം. ആൻഡ് ഐ വിൽ ഡു ദ സെയിം. അത് എന്താണോ അത് അതെന്തായാലും സെയിം ആയിരിക്കും. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ വരുമ്പോൾ അവിടെ ഈഗോ വരും.
5: എക്സാക്ട്ലി.
6: അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞല്ലോ, എന്നേക്കാൾ വലുത് മറ്റാള്, മറ്റാളെ കാട്ടി ചെറുത് മറ്റാള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം,
5: ഫിനാൻഷ്യൽ ഇതൊക്കെ വരും. പിന്നെ അതിന്റെ ആവശ്യമില്ല.
6: ഇത് രണ്ടും. പിന്നെ മൂന്നാമത്തെ ഫിനാൻഷ്യലിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ ഫിനാൻഷ്യൽ സംഭവങ്ങളില് ഇറ്റ്സ് ലൈക്ക് ഐ എം ബേസിക്കലി ഫിനാൻഷ്യൽ പ്ലാനർ കൈൻഡ് ഓഫ്. ഇതാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക്
5: എല്ലാം കൃത്യമാണ് ഗൈസ്. ഒരു രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അഷ്ടമിയുടെ ഫോണിൽ കാണും.
6: അതെ, അത് തിരിച്ച് മേടിക്കും തന്നെ ചെയ്യും,
5: ചോദിച്ച് മേടിക്കും, വേറൊന്നും തോന്നരുത്.
6: പക്ഷെ ഞാൻ
5: അങ്ങനെ അറിഞ്ഞു കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പൊ നമുക്ക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അഷ്ടമിയുടെ അടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യും.
6: അതത്രേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അതർവൈസ് ഇഫ് യു വോണ്ട് ടു ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ് നോ പ്രോബ്ലം. പക്ഷെ അങ്ങനെ പറഞ്ഞ് അവിടെ ഒരു വലിയ മറ്റേ ബാരിയർ വെച്ച് നിന്റെ എനിക്ക് എന്റേത് മറ്റേത് അങ്ങനെയൊന്നും വെക്കാതെ ഭയങ്കര സിമ്പിൾ ആയിട്ടെല്ലാം കൊണ്ടുപോകുന്ന ഒരാളായിരിക്കണം. ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ. ബേസിക്കലി ഒരു റെസ്പെക്ട് ഫോർ വുമൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കംസ് ഇൻ ദ മേ ബി ദ ഫസ്റ്റ് മോസ്റ്റ്
5: പ്രയോറിറ്റി.
6: ഹി ഷുഡ് നോട്ട് റെസ്പെക്ട് മീ, ഹി ഷുഡ് ലിറ്ററലി റെസ്പെക്ട് ഓൾ
5: വുമൺ ഇൻ ജനറൽ.
6: അതായത് ഹു എവർ കംസ് ഇൻ ലൈക്ക് ഇൻ ഫ്രണ്ട് ഓഫ്
5: ലൈഫിൽ ആണെങ്കിലും.
6: ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നടുരാത്രി, ഓക്കെ 12 മണിയായി വിചാരിച്ചോ, ഇഫ് സം ഗേൾ ഇസ് സ്റ്റാൻഡിംഗ് ദേർ, അറിയാത്ത ആളാണ് അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇഫ് ഷീ ഇസ് ലൈക്ക് ഭയങ്കര ക്ലൂലെസ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ്, വേഗം വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ, ഹി ഷുഡ് ഓൾവേസ് ഗീവ് ദ പ്രയോറിറ്റി ടു ദാറ്റ് ഗേൾ, ഹി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഗേൾ ഇസ് സേഫ് ആൻഡ് ദെൻ കം ബാക്ക് ടു ഹോം.
5: ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. പറഞ്ഞ പോലെ തന്നെ എല്ലാ പെമ്പിള്ളേരും ഇങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു രീതി ഡിഫറെന്റ് അല്ലേ.
6: എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്കുള്ളൊരു പ്രശ്നം എന്താന്ന് ഞാൻ പറഞ്ഞു, എന്തുമാത്രം നമ്മൾ അവരെ റെസ്ട്രിക്ട് ചെയ്യുന്നോ അത്രമാർക്ക് അവർക്ക് സഫക്കേഷൻ തോന്നും. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾക്ക്,
5: എല്ലാവർക്കും
6: കൂടുതൽ മെന്റലി അത് എഫക്ട് ചെയ്യുന്ന ആണുങ്ങൾക്കാണ്. പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഈവൻ ഭയങ്കര എല്ലാ രീതിയിൽ നിന്നുമുള്ള ഇമോഷണൽ ബാരിയേഴ്സ് വരുമ്പോഴേ അവരെ തകർക്കാൻ
5: പറ്റുള്ളൂ. മൾട്ടി ടാസ്കേഴ്സ് ആണ്, പല കാര്യങ്ങളും ഒരേ സമയത്ത് മാനേജ് ചെയ്യാനുള്ള കഴിവ്. പക്ഷെ
6: ആണുങ്ങൾക്ക് അങ്ങനെയല്ല, ഒരു കാര്യത്തിൽ അവർ സ്റ്റക്ക് ആയി പോകും. അതുകൊണ്ട് അവരെ ആ മെന്റൽ പ്രഷറിൽ ഇട്ടോണ്ടിരുന്ന മറ്റേ പ്രഷർ കുക്കർ മറ്റേ വെട്ടിത്തെറിക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഗീവ് ദ സ്പേസ് ടു ബോത്ത് ദ പീപ്പിൾ. രണ്ട് ഇൻഡിവിജ്വൽ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ
5: ഓക്കെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ അഷ്ടമി ഒരു വലിയ നിബന്ധനയൊക്കെ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ആപ്ലിക്കേഷൻ ക്ലോസ് ആയതുകൊണ്ട് നിങ്ങളിപ്പോ പലരും ആപ്ലിക്കേഷൻ റീലോഞ്ച് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നുണ്ടായിരിക്കും. എന്തായിരുന്നേനെ ആ നിബന്ധന അല്ലെങ്കിൽ നിബന്ധനകൾ എന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. കുറച്ച്
6: അത്
5: മിക്കവാറും 90s കിഡ്സ്
6: വേറൊന്നും കൊണ്ടല്ല സങ്കടം കൊണ്ട, എന്റെ ജൂനിയേഴ്സും കിട്ടിപ്പോയി, എന്റെ സീനിയേഴ്സും കിട്ടിപ്പോയി, എന്റെ ചേട്ടനും കിട്ടി.
5: ഞങ്ങളിപ്പോ വേറെ ലെവലിലോട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. 90s കിഡ് എന്ന് പറയുമ്പോ ഞാൻ ആ കാറ്റഗറി വരുമല്ലോ.
6: ഏർലി
5: 90s എന്നല്ല, 1994 ഇസ് നോട്ട് ഏർലി
6: 90s. നാട്ടുകാർ
5: ഇപ്പൊ വയസ്സ് കൂട്ടി എടുത്തതാണ്.
6: ഇത് വെറുതെ പറഞ്ഞോട്ടോ, കുറച്ച് പറഞ്ഞാണ്.
5: അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ എന്റെ കല്യാണമാണെങ്കിൽ ആരുടെ കല്യാണം, ഞങ്ങളിപ്പം വേറെ വിദേശ ധാന്യ വിളകൾ നോക്കി ഇറങ്ങിയിട്ടുണ്ട്.
6: അല്ല സന്ദീപിന്റെ പറഞ്ഞില്ല,
5: ഇല്ല എന്റെ പറയാം, സമയമുണ്ട് സമയമുണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. ആ ഒരു ലിസ്റ്റിലും കാര്യങ്ങളും ഒക്കെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917 വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കി ഇപ്പൊ അഷ്ടമിയും സന്ദീപും ആണ് കൂടെ ഉള്ളത് ഓൺ 917 ഈവനിങ്സ്. കേട്ട് കേട്ട്
6: കൂട്ടുകൂടാം.
5: എവിടെ പോയി?
6: ശബ്ദം പോയി.
5: ചെക്കനെ തപ്പി പോയാ?
6: അല്ലല്ലല്ല, ശബ്ദം പോയി എന്ന് പറഞ്ഞു.
5: ഓക്കേ.

0: ഗ്രേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി. സ്കൈ ജ്വല്ലറിയുടെ അബുഹമുർ സഫാരി മോൾ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 2-3 മിനിമം 2,500 riyal പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും 250 riyal ഗിഫ്റ്റ് വോച്ചർ. സ്കൈ ജ്വല്ലറി, സഫാരി മോൾ, അബുഹമുർ.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
0: ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: നമസ്കാരം, ഞാൻ നന്ദു.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട്

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
5: അപ്പാ ഒരു കഥ സൊല്ലവാ.
6: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2.
7: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
6: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
8: Quite exciting.
6: ഗാട്ടാ ഗുസ്തി 2 ജൂലൈ 3 മുതൽ തിയേറ്ററുകളിലേക്ക്.
9: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
10: Radio Sonora.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവേണ്ടേ?
1: Radio Sunu 91.7, and this is Qatar's favorite radio station.

0: Joy Alucas 917 Evenings
1: presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707
2: in association with
4: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 917 ഈവനിങ് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ കൂടെ കുറച്ച് മുന്നേ അഷ്ടമി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ദിജേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുൽ കൃഷ്ണദാ വലിയൊരു കയ്യടിയോടുകൂടിയാണ് ആ ഒരു ചോദ്യത്തെ നേരിട്ട് നിൽക്കുന്നേ ഉള്ളൂ, ആൻസർ എത്തിയിട്ടില്ല കേട്ടോ. വെയിറ്റിംഗ് ആണ്. കുറേ അധികം പേര് ഇങ്ങനെ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ രണ്ട് സുന്ദരിമാർ കൂടെ ജോയിൻ ചെയ്യാണ്. ഹലോ
7: ഹലോ
6: ഹലോ
7: ഹായ്.
6: ആ സുൽഫിയും അതേപോലെ റിയാനുമാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. രണ്ടുപേരും ഓഫീസിലിരുന്ന് ഇത് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾ റിയാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെ ശരിയാകും എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടെ ദേ നമ്മുടെ സ്റ്റുഡിയോയിലും എത്തിയിരിക്കുകയാണ്. നമുക്ക് ചോദിക്കാം വ്യക്തമായി തന്നെ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന്. ഈ ഒരു ഓപ്ഷൻ അന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അഗ്രിമെന്റ് ഒന്നും ഇനി സൈൻ ചെയ്യിപ്പിക്കാൻ പറ്റൂല. പക്ഷെ അന്ന് കല്യാണത്തിന് മുന്നേ മിന്നുകെട്ടിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യണം, എങ്കിൽ മാത്രമേ കല്യാണം നടക്കുള്ളൂ. കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഡെയിലി 8 മണിക്കൂർ ഞാൻ പ്ലേ സ്റ്റേഷൻ കളിക്കാറുണ്ട്, ആ പ്ലേ സ്റ്റേഷൻ കളിക്കാൻ എന്നെ അനുവദിക്കണം. വീഡിയോ ഗെയിം കളിക്കാനായിട്ട് അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് റെഡി ആവൂല. ഡെയിലി 8 മണിക്കൂർ അത് പുള്ളിയുടെ സ്കെഡ്യൂളാണ്. അപ്പൊ അതിലോട്ട് തല കടത്താൻ പാടില്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള അജണ്ട. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റിയ അഗ്രിമെന്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. യെസ് തുടങ്ങിക്കും. ആദ്യം റയാനാണ് പറയുന്നത്. റയാൻ ഇവിടെ സെറ്റായിട്ട് ആ പോരട്ടെ പോരട്ടെ പോരട്ടെ, എനിക്ക് പലരുടെ അടുത്ത് ഉത്തരം നൽകാമുണ്ടെന്ന് പറഞ്ഞു.
7: ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നമ്മള് അഗ്രിമെന്റ് വെച്ച് നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതല്ല ഒരു കല്യാണം. നമ്മളൊരു മാരേജിൽ എത്തുമ്പോൾ രണ്ടുപേരും ഈക്വലി അവർക്ക് തോന്നിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഒരാളെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതും അവർക്ക് സ്വയമേ തോന്നിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കും അതിനുള്ളൊരു വ്യത്യാസവും അതിന് ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടാവും. നമ്മളൊരു അഗ്രിമെന്റ് വെച്ചിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ നമുക്കതിലൊരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലൊരു സ്നേഹക്കുറവുണ്ടോ അല്ലെങ്കിൽ ആള് ആളുടെ മനസ്സിൽ നിന്ന് തോന്നിയിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം എന്തായാലും തോന്നും. അപ്പൊ അഗ്രിമെന്റ് ബേസിസിൽ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഇപ്പം കുറച്ച് റീസൺസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പം ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ രണ്ടുപേരും ഈക്വലി, ഞാനിത് രണ്ടും ഈക്വലി ഗേൾ ഓ ബോയ് ഞാൻ രണ്ടുപേരെ ഒരുപോലെ പറയുന്നതാണ്.
6: ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോ സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാ പെൺകുട്ടികളും നിങ്ങളെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു.
7: അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ലോഡ് അല്ലെങ്കിൽ വർക്കിലുണ്ടാകുന്ന സ്ട്രെസ് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരില്ല എന്നുള്ള ഒരു ഒന്നാമത്തെ നിബന്ധനയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ശരിയാണ്, നമുക്ക് ജോലി സ്ഥലത്ത് പല സ്ഥലത്തുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, ചിലരോടുള്ള നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. പക്ഷെ അത് വീട്ടിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ അതെല്ലാം ആ ഡോറിന് വെളിയിൽ ഇട്ടിട്ട് നമ്മൾ വേറൊരാളായിട്ട് പുതിയ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ വേറൊരു വ്യക്തിയായിട്ട് നമ്മൾ വീട്ടിലുണ്ടാവണം, അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ആ ഒരു കാര്യം ഉണ്ടാവണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത് ഇപ്പം നമ്മളല്ലാത്ത ചെറിയ ചെറിയ ഫിസിക്കൽ അങ്ങനത്തെ നമ്മുടെ ഡെയിലി റുട്ടീൻസ് കാര്യങ്ങൾ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബോയ്സിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ മറ്റേ അതിൻ്റെ ഫ്ലാപ്പ് പൊക്കി വെക്കുന്ന കാര്യം അതൊന്ന്. പിന്നെ നമ്മൾ വീട്ടു ജോലികൾ നമ്മൾ ഈക്വലി ഷെയർ ചെയ്ത് ചെയ്യുന്ന അതൊരു ബെയർ മിനിമം കാര്യമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്, അത് എല്ലാവരും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ കിച്ചൺ വർക്ക്, ഹൗസ് ഹോൾഡ് ചോഴ്സ് ഇതെല്ലാം ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം, അതൊന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ഇമോഷണൽ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, ശരിയാണ് എല്ലാവർക്കും ദേഷ്യം വരും, പല ടൈപ്പ് ഓഫ് ഇമോഷൻസ് വരും. അപ്പൊ എസ്പെഷ്യലി നമ്മുടെ പാർട്ണറുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ റെസ്പെക്ട്ഫുള്ളിയും നമ്മൾ കുറച്ചുകൂടെ കാം ആയിട്ടും നമ്മൾ എന്താണ് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അത് കൺവേ ചെയ്യാൻ നോക്കുക. അതൊരു വോയിസ് റേസ് ചെയ്യാതെ അത് കാം ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വൺ ഓഫ് ദി
6: അഗ്രിമെന്റ് ആണ്. കല്യാണം കഴിഞ്ഞു പോയി അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചോദിക്കാൻ പറ്റൂല. ഇനി ഇതൊക്കെ ചെക്കിന് ഉദ്ദേശിച്ച് പറഞ്ഞാണോ അയച്ചു കൊടുക്കട്ടെ?
7: ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേർക്കും, പെൺകുട്ടി എന്നല്ല ആൺകുട്ടി എന്നല്ല, രണ്ടുപേർക്കും ഈക്വലി ബാധ്യതയുള്ള ഒരു കാര്യമാണിത്.
6: റിയാന്റെ അഭിപ്രായങ്ങളൊക്കെ റിയാൻ ദേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ സുൽഫി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. പ്ലാൻ ചെയ്യാൻ കുറച്ചുകൂടെ സമയം തരാം സുൽഫി. എന്തായാലും ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചെത്താം. ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: വചനങ്ങളിലൂടെ.
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: ാണ് ഇതേപോലെ പലർക്കും മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് ആണ് ഇന്നത്തെ ദിവസം. ഓവർ ടു യു സുൽഫി.
1: സാഹിത്യപരമായി നമുക്ക് റയാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ എന്നോട് ഒരു അഗ്രിമെന്റ് ഒക്കെ പറഞ്ഞു എന്നെ മണി കഴിയാണ്ട് എന്നൊരാളും വന്ന് വിളിക്കരുത്. ആ അഗ്രിമെന്റ് സൈൻ ചെയ്തു.
0: അതായത് വർക്ക് ഇല്ലാത്ത ദിവസം എന്നെ 11 മണി വരെ ഉറങ്ങാനായിട്ട്
1: ജോലിക്ക് വിടരുത്.
0: അപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും,
1: ശിക്കുമ്പോ ഞാൻ ഉണ്ടാക്കും, അപ്പൊ അതിനൊരു ഷെയർ തരാം.
0: ചുരുക്കം പറഞ്ഞാൽ സുഖജീവിതം അല്ലേ. ആ ചെക്കിന്റെ അവസ്ഥ ഒന്ന് ഞാൻ ആലോചിച്ച് നോക്കിയതാണ് കുറച്ചു നേരത്തേക്ക്. പേരെന്തായിരുന്നു
2: ആ മനുഷ്യനെ ഒന്ന് കാണുമ്പോ?
1: നജാഫ്. ആള് തന്നെയാണ് എന്നെ ഫ്രൈഡേ ഒരു 11 മണിയാകുമ്പോ
2: വിളിച്ചു.
0: അല്ലാണ്ട് പുള്ളിക്ക് വേറെ നിവൃത്തിയില്ലല്ലോ, ഇനി ഇപ്പൊ വേറെ കെട്ടാൻ പറ്റില്ലല്ലോ.
1: ഏറ്റവും വലിയ ഇത് എന്ന് പറഞ്ഞാൽ
2: ഉറക്കാണ്.
1: അപ്പൊ ആള് ഫ്രൈഡേ ഉറങ്ങിക്കോന്ന് അറിയും.
0: അങ്ങനത്തെ വളരെ രസകരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തിരിച്ചു വരാം ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട്
1: കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: Water bill. Stay hydrated and stay tuned.
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: Brought to you by.
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
6: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
7: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
8: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
9: You're listening to 917 Evenings.
10: Joy Alukas 917 Evenings,
11: presented by Joy Alukas, world's favorite jeweler.
12: Powered by
13: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
14: In association with Doha Bank, make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
11: And
15: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
16: Once again, welcome back. Radio Suno 91.7 FM, 917 Evenings. In the time, Sandeep Anu Khude. All of the studio clock. The time is 6:45 and 42 seconds. എല്ലാവരും ആ ഒരു വീക്കെൻഡ് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. വീക്കെൻഡ് പ്ലാനിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ടായിരിക്കാം. എന്തായാലും രസകരമായിട്ടുള്ള ഒരു ചോദ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചോദിച്ചൊക്കെ പോയതിൻ്റെ ഇടയ്ക്ക് ലൈഫ് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത സംഭവം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പോയി മാറ്റേണ്ട സംഭവങ്ങളൊന്നുമല്ല. എങ്കിൽ പോലും പ്രോപ്പർലി എല്ലാവരും പറഞ്ഞതിൽ ഒരു മെയിൻ കോമൺ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, യെസ്, നമുക്ക് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്ങോട് ജീവിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഏറ്റവും അധികം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. വെദർ ഇറ്റ് ഇസ് എ മാൻ, ഇറ്റ് ഇസ് എ വുമൻ, ഡസൻറ്റ് മാറ്റർ. എന്ത് ലൈഫിലുണ്ടാവുന്ന ആ ഒരു പ്രതിസന്ധികളാണെങ്കിലും അഷ്ടമി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ തന്നെ ലൈഫ് ഈസ് ഗോയിങ് ടു ബി എ ഗ്രാൻഡ് സക്സസ് ആൻഡ് ദെർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദിസ് അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ റിലേഷൻഷിപ്സും മുന്നോട്ട് പോകുന്നതും. നോട്ട് ജസ്റ്റ് ഫാമിലി പരമായിട്ട്, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം നോക്കിയാലും ആ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇതൊക്കെ ഹാങ് ഓൺ ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഇനീഷ്യേറ്റീവ് ആരെടുക്കണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇറ്റ് ക്യാൻ ബി ഫ്രം എ മാൻ, ഇറ്റ് ക്യാൻ ബി ഫ്രം എ വിമൻ. നോ മാറ്റർ വാട്ട് എക്സാക്ട്ലി റിലേഷൻഷിപ്പ് ഫീൽസ് ഫോർ അസ്, ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു സൗഹൃദ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഇന്നൊരു വീക്കെൻഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫ്രണ്ട്സിനെയും അതേപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പുറത്ത് കൊണ്ടുപോയി ഒരു ഡിന്നറൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ടൈം എന്നും മെമ്മറബിൾ ആക്കാനായിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നാളെ ഒരു കാലത്ത് അവർ ചിന്തിക്കുമ്പോഴും ആ ശരിയാണല്ലോ നമ്മുടെ ഗുഡ്

0: സുനോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB20.

0: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: You are listening to Radio Suno 91.6.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Rizzi Ariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 എഫ് എമ്മിൽ 917 ഈവനിങ്സ് എൻ്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 2:36. യെസ്, ഗെയിം ഒന്നും ആയില്ലേ ഇന്നത്തെ ദിവസം? തേഴ്സ്ഡേ ആയിട്ട് ഗെയിം ഒന്നും തുടങ്ങി വെക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ് ടുഡേ ഓൾസോ ഐ എം സ്റ്റക്ക് ഇൻ ദ ട്രാഫിക്. സോ ട്രാഫിക്കിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തേണ്ട കടമ നിങ്ങളുടേതാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ബോക്സ്, ഗെയിം ബോക്സ്.
2: 917 evenings game box.
5: അപ്പോൾ ഇന്നത്തെ ഗെയിം ബോക്സിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യും, ഒരുമിച്ച് സ്റ്റക്കാവാൻ പോവുകയാണ്. ഞാൻ പറയുന്ന ഈ ക്ലൂസ് ഒക്കെ കേട്ടിട്ട് ഏത് പോയിന്റിലാണ് ഞാനുള്ളത് എന്ന് കണ്ടുപിടിക്കണം. സോ ഹിയർ വി ഗോ. ആദ്യത്തെ ക്ലൂ എന്ന് പറയുന്നത്, എനിക്ക് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ആർട്ട് കൾച്ചർ ആംഫി തിയേറ്ററൊക്കെ അടങ്ങിയ ഒരു സ്ഥലമാണ്. ആംഫി തിയേറ്റർ ആർട്ട് കൾച്ചറിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് എൻ്റെ മുന്നിലുള്ള വഴി എന്നുള്ളത്. സോ എഹെഡ് ഓഫ് മീ ഇതാണ് എനിക്കുള്ളത്. ബിഹൈൻഡ് മീ, പുറകിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദോഹയുടെ ടോളസ്റ്റ് ടവറാണ്. ദോഹയുടെ തന്നെ ടോളസ്റ്റ് ടവർ എനിക്ക് പുറകിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ക്ലൂ ആണ്. അപ്പോൾ രണ്ട് ക്ലൂസിൽ ആർക്കൊക്കെ ആൻസർ പറയാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. ഫ്രണ്ടിലായിട്ട് എഹെഡ് ഓഫ് മീ എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു ആർട്ട് റിലേറ്റ് ചെയ്ത്, കൾച്ചർ റിലേറ്റ് ചെയ്ത് ആംഫി തിയേറ്ററൊക്കെ സെറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ്. ബിഹൈൻഡ്, പുറകിലേക്ക് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ദോഹയിലെ തന്നെ ടോളസ്റ്റ് ആയിട്ടുള്ള ടവർ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് സ്ഥലത്താണ് ഞാനുള്ളത് കറക്റ്റായിട്ട് ആ പോയിന്റ് ഒന്ന് മെൻഷൻ ആക്കി അയക്കാനായിട്ട് മറക്കണ്ട. ലക്കി വിനസിനെ കാത്തൊരു ഗിഫ്റ്റ് എന്തായാലും ഇരിപ്പുണ്ട്. ആ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് വഴിയെ ഞാൻ സർപ്രൈസ് ആയിട്ട് തന്നെ ആ സർപ്രൈസ് ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ തൽക്കാലം ആ ബോക്സിൻ്റെ പുറത്ത് വരാനുള്ള ബ്രേക്കിംഗ് മെക്കാനിസം ഒന്ന് നോക്കിക്കോളൂ. ഏത് പോയിന്റിലാണ് ഞാനുള്ളത് എന്ന് മനസ്സിലാക്കി മെസ്സേജ് അയക്കുന്ന ലക്കി വിനസ് ആരൊക്കെയാണെന്ന് അറിയാനായിട്ട് ഞാൻ waiting. Ippada a beautiful track coming up. Weekend vibe ka on ake Sandeep aanu koodeyallathu on Katha's happiness frequency. Kettu kettu koottu koodam.

0: ലോകത്ത് ഏറ്റവും ഉയരം താണ്ടുന്നവരാണ് പർവ്വതാരോഹകർ.
1: ലോകത്ത് 195 രാജ്യങ്ങളുണ്ട്. അതിൽ ഏകദേശം ഒരു 90 രാജ്യങ്ങളിൽ ഒരു 4000 മീറ്റർ അബോ പീക്സ് ഉണ്ട്. ഈ പീക്സ് എല്ലാം ക്ലൈംബ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനാകുക എന്നുള്ളൊരു ശ്രമമാണ് നടത്താൻ പോകുന്നത്.
0: എവറസ്റ്റ് കീഴടക്കി പുതിയ ദൗത്യങ്ങളുമായി മുന്നേറുന്ന ഷെയ്ഖ് ഹസൻ ഖാൻ സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു.
1: ഈ സൂര്യനൊക്കെ നമ്മുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ തലയുടെ മുകളിൽ ഈ ബാക്കി മലകളൊക്കെ എവറസ്റ്റിനേക്കാളും താഴെയാണല്ലോ. ഒരുപാട് 8000 മീറ്റർ പീക്കുകളൊക്കെ താഴെ തലപൊക്കി നിൽക്കുന്നത് കാണാൻ പറ്റും. മേളിൽ എനിക്കൊന്നും കിട്ടില്ല, പക്ഷെ ഈ വീഡിയോ ആണ് എന്റെ ലൈഫിൽ ഇപ്പോഴും ആ മെമ്മറി ആയിട്ട് തോന്നുന്നത്. ഞാൻ എപ്പോഴും എവറസ്റ്റിൽ നിന്ന് സബ്മിറ്റ് ചെയ്യുന്ന ഓർക്കുമ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് കാണും.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
3: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
2: like you're association with ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 11:16 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
6: Hi, this is Prithviraj. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചാ സാറേ ശീലം.
7: You are listening to Radio Suno.
6: കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Katharine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: The game is on. Namukade ivada oru vaadu vera avaru guessing ingena nadathikondirikkumbo. Let's get in back to
2: 917 evenings game box.
5: യെസ്, ഞാൻ എത്തി നിൽക്കുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഓൾമോസ്റ്റ് ഓൺ ദ വേ ഗോയിങ് ആണ്. ബട്ട് സ്റ്റിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് ക്ലൂസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ മുന്നിലുള്ളത് കൾച്ചറൽ ഡെസ്റ്റിനേഷനാണ്. ഓപ്പൺ എയർ ആംഫി തിയേറ്ററൊക്കെ ഉള്ള, ആർട്ട് ഗ്യാലറീസ് ഒക്കെ ഉള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള സ്പോട്ടാണ്. ഫ്രണ്ട് സൈഡിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ദെൻ എൻ്റെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള ടവർ കാണാൻ സാധിക്കുന്നുണ്ട്. ദോഹാസ് എന്താണ് ലാർജസ്റ്റ് ടവർ എന്നൊക്കെ രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വൺ ഓഫ് ദ ടവറാണ്, ടോളസ്റ്റ് ടവർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ടവറാണ് എൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഇതാ രണ്ട് കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു. ഇനി ഇതൊക്കെ മറന്ന് ഞാൻ മുന്നോട്ട് ട്രാവൽ ചെയ്ത് പോകാനുള്ള പ്ലാനാണെങ്കിൽ ഐ വിൽ അബ്സല്യൂട്ട്ലി റീച്ച് ബീച്ച്. അപ്പോൾ ആ ഒരു ബീച്ചിൻ്റെ പോയിന്റിലോട്ടൊന്നും പോകണ്ട, പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന കറക്റ്റ് പോയിന്റ് ഏതാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. ആ പോയിന്റ് കറക്റ്റായിട്ട് ഒരുപാട് പേര് തന്നെ ഗസ് ചെയ്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആൻഡ് ഓബ്വിയസ്ലി ആ പോകുന്ന വഴി കംപ്ലീറ്റ് ആയിട്ട് തന്നെ എനിക്ക് ഒരു മാപ്പ് പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. അഖിൽ ദ ആൻസർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. രാജേഷ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. രാഹുലിൻ്റെ ആൻസർ കറക്റ്റാണ്. ദീപു റൈറ്റ് ആൻസർ പറയുന്നു. അതേപോലെ തന്നെ ഫരീദ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. റഹ്മാൻ റൈറ്റ് ആൻസർ. രവി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോൾ റൈറ്റ് ആൻസറാണ്. ഷെരീഫ് റൈറ്റ് ആൻസർ. ജിജു റൈറ്റ് ആൻസർ പറയുന്നു. സജിദ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ സനി റൈറ്റ് ആൻസർ. നാസർ ശരി ഉത്തരാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഒരുപാട് പേര് കറക്റ്റായിട്ട് ഗസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോയപ്പോൾ, അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു രൂപഘടനയൊക്കെ പറഞ്ഞപ്പോൾ കൺഫ്യൂഷനൊക്കെ വന്നു പോയി. ഇന്ന് കൺഫ്യൂഷനൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ആ ഒരു പോയിന്റ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് യെസ്, ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്താം. ബട്ട് ദെൻ ദാ ഒരു ചാൻസ് കൂടിയുണ്ട്. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ 5000917-ലേക്ക്. അപ്പോഴത്തേക്കും നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ് ആവേശം എന്ന സിനിമയിൽ പാട്ടിലേക്ക്. ഓഫ് കോഴ്സ് വീക്കെൻഡ് വൈബൊക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: ഫ്രഷ്ന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: ബ്രോട്ട് ടു യു ബൈ.
9: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
11: Hi, this is your playback singer Navin.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Riji Ariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome once again. Welcome back to Radio Suno 91.7 FM. 917 evenings in the time. Sandeep aanu koode join cheyyunnathu. Studio clockil samayam 7 mani kazhinju 39 minutum 58 secondum. വളരെയധികം എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്ഡേറ്റ് അല്ല, എന്നെ ഒന്ന് സഹായിച്ച് ഞാൻ പോകുന്ന വഴി ഏതാണ് കണ്ടുപിടിച്ച് തരാനായിട്ട് പറഞ്ഞു പോകുമ്പോൾ ദാ ഒരു ഗെയിം ബോക്സിലൂടെ കടക്കേണ്ട സമയം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഗെയിം ബോക്സ്.
6: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
5: അപ്പോൾ ഇന്ന് ഞാൻ സിഗ്നലിലല്ല ബദ്ധൻ, യെസ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ മുന്നിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് കുറേയേറെ കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. കൾച്ചർ, ആർട്ട്, അതേപോലെ തന്നെ ആംഫി തിയേറ്ററൊക്കെ ഉള്ള ഓപ്പൺ എയർ ആംഫി തിയേറ്റർ എന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓപ്പൺ എയർ ആംഫി തിയേറ്ററുള്ള സ്ഥലമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് ഖത്തറിലെ തന്നെ ദോഹയിലെ ടോളസ്റ്റ് ടവറാണ് കാണാനായിട്ട് പറ്റുന്നത്. സോ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ടോളസ്റ്റ് ടവർ, മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് ആർട്ട്, കൾച്ചർ, ഇതിനൊക്കെ തന്നെ സിഗ്നിഫിക്കൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ആംഫി തിയേറ്ററാണ് കാണാനായിട്ട് പറ്റുന്നത്. ഏത് സ്ഥലത്താണ് ഞാനുള്ളത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരവുമായിട്ട് ഒരുപാട് പേര് ഇത് വീണ്ടും വന്നിട്ടുണ്ട്. വിപിൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഹരിത റൈറ്റ് ആൻസർ, ജിതേഷ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ബർ റൈറ്റ് ആൻസർ, സജിത് റൈറ്റ് ആൻസർ ആണ് പറയുന്നത്, പ്രദീപ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഉമേഷ് ശരി ഉത്തരമാണ്, അഖിൽ ശരി ഉത്തരം പറയുന്നു, ഹസീബ് റൈറ്റ് ആൻസർ, അൻസൽ റൈറ്റ് ആൻസർ ആണ്, ലെജൻഡ് റൈറ്റ് ആൻസർ ആൻഡ് ഓൾസോ സിജി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, അഷ്കർ പറഞ്ഞിരിക്കുന്നു ഉത്തരം ചെറുതായിട്ട് മാറിപ്പോയല്ലോ അഷ്കറെ. അഷ്കർ എനിക്ക് തോന്നുന്നു ഖത്തറിലെ പുതിയ ആളാണെന്ന് തോന്നുന്നു, യാതൊരു ബന്ധമില്ലാത്ത ഒരു സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ ഏതാണ് കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിം ബോക്സ് ആയിരുന്നു. ഇടയ്ക്ക് ടച്ച് ചെയ്ത സംഭവം മാറിപ്പോയി, അങ്ങനെയാണ് ടേസ്റ്റ് ഓഫ് ദ അവറിലോട്ട് പോയത്. എന്തായാലും ടേസ്റ്റൊക്കെ നമുക്ക് ചെയ്യാൻ സമയമുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കഷനിൽ വരാനായിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് സൈഡിലേക്ക് മാറ്റി തന്നെ ഞാൻ ഉള്ള ഡെസ്റ്റിനേഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖത്താറ കൾച്ചറൽ വില്ലേജ് തന്നെയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറയേണ്ടത്. സോ അവിടെയുള്ള ആ ഒരു ഓപ്പൺ എയർ ആംഫി തിയേറ്ററും കൾച്ചർ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ് നമ്മുടെ ഖത്താറ കൾച്ചറൽ വില്ലേജ് എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ള സംഭവം. സോ ഖത്തറിൽ പുതിയതായിട്ട് എത്തിയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ന്യൂ ഇൻഫർമേഷൻ ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഫൊഗറ്റ് നോട്ട്, ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാനും ഒരുപാട് ഗുഡ് മെമ്മറീസ് ഉണ്ടാക്കി എടുക്കാനുമായിട്ട് ഉള്ള ദിവസമാണ്. ദർ ഇസ് നോ മച്ച് ഡിബേറ്റ് ഓൺ ദാറ്റ്. ഇപ്പോൾ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെ ഉള്ളത്. വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓൺ ആക്കി ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM.

0: கதை சொல்லவா?
1: மீண்டும் த்ரில் அடிப்பிக்கான் பிரணயிக்கான் காட்டா குஸ்தி 2
2: செகண்ட் ரவுண்ட் ஸ்டார்ட்.
1: விஷ்ணு விஷால், ரம்யா கிருஷ்ணன், ஐஸ்வர்யலட்சுமி தொடங்கி வம்பൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
3: Quite exciting.
1: ഗാട്ടാ ഗുസ്തി 2 ജൂലൈ 3 മുതൽ തിയേറ്ററുകളിലേക്ക്.
4: Distributed by Home Screen Entertainment and Associate Partner Simply South.tv.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
6: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
5: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station.
0: Kete kete koot kooda
2: Radio Sino.
1: Sino updates.
3: Sino updates like swagatham updatesgalumai Nisa. അൽമർക്കിയ സ്ട്രീറ്റ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ജൂലൈ 18 വരെ ഭാഗികമായി അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു. ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 12 മുതൽ പുലർച്ചെ 5 വെള്ളിയാഴ്ച പുലർച്ചെ 2 രാവിലെ 10 ശനിയാഴ്ച പുലർച്ചെ 2 രാവിലെ 7 വരെയുമാണ് ഈ നിയന്ത്രണം. ഖത്തർ ഗതാഗത വകുപ്പ് പ്രധാന വാഹന നമ്പർ പ്ലേറ്റുകൾ സൗം ആപ്ലിക്കേഷൻ വഴി ലേലം ചെയ്യുന്നതായി അറിയിച്ചു. ജൂലൈ 5 രാവിലെ 8 ആപ്ലിക്കേഷനിലെ നിശ്ചിത വിൻഡോ വഴി താൽപര്യം അറിയിക്കാം. വിസിറ്റ് ഖത്തർ ഹലാ സമ്മർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി മാളുകളിലും ഹോട്ടലുകളിലും വിവിധ പരിപാടികൾ ആരംഭിച്ചു. സെപ്റ്റംബർ 30 വരെ നീളുന്ന പരിപാടി രാജ്യത്തിന്റെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളെ വർണ്ണാഭമായ വിനോദ കേന്ദ്രങ്ങളാക്കി മാറ്റും. ജുവാൻ ഐലൻഡ്, വെസ്റ്റ് വോക്ക് എന്നിവിടങ്ങളിൽ ഖത്തർ ടോയ് ഫെസ്റ്റിവലിലെ പ്രമുഖ കഥാപാത്രങ്ങളുമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടികളും ഉണ്ടാകും. ലോക ഫുട്ബോളിലെ 2 ഇതിഹാസങ്ങളുടെ കരിയറിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾക്ക് കളമൊരുങ്ങുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനാണ് ഇന്ന് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിക്കുക.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Riziyariya. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back. Radio Suno 91.7 FM 917 evenings in the time. Sandeep Aanu koodiyulla da. Studio clockil samayam 8 mani kazhinja 8 minutum 8 secondum. അത് കൊള്ളായിരുന്നല്ലോ. എട്ട് എട്ട് എട്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം നടക്കും. എന്തായാലും നടന്നാലും ഇല്ലെങ്കിലും നമ്മൾ നടക്കാവുന്നുള്ള മറ്റൊരു അപ്ഡേറ്റിനെ പറ്റി, നടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് തന്നെ പറയണം. വൈ? ബിക്കോസ് ദാ രണ്ടാം ദിവസമാണ് എത്തി നിൽക്കുന്നത് ഈ ഒരു ഗംഭീരമായിട്ടുള്ള ഫെസ്റ്റിവലിൻ്റെ. യെസ്, കഥ ടോയ് ഫെസ്റ്റിവൽ 2026 ഇസ് ഫൈനലി ഓപ്പൺ. സമ്മർ ടൈം ആകുമ്പോൾ നമുക്ക് കുട്ടികളുടെ കൂടെ ആ ഒരു പ്രായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന രീതിയിലാണ് ടോയ് ഫെസ്റ്റിവൽ എപ്പോഴും ഖത്തറിൽ നടക്കുന്നത്. ഇനോഗ്രേഷൻ വാസ് സ്പ്ലെൻഡഡ്. അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ടോയ് ഫെസ്റ്റിവൽ ആദ്യ ദിവസം തന്നെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് വിസിറ്റേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫ്രം ദർ ഇനി 30 ദിവസം നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്താണ് ഖത്തർ ടോയ് ഫെസ്റ്റിവൽ ഒരുങ്ങുന്നത്. എവിടെയായിരിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. ബട്ട് ഫോർ ദോസ് ഹൂ ആർ ന്യൂ ടു ഖത്തർ, തീർച്ചയായിട്ടും DECC നമ്മുടെ ദോഹ എക്സിബിഷൻ കൺവെൻഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള ഈ ഒരു ടോയ് ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫൺ എൻ്റർടൈനിങ് സമയമാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 80 riyals തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ല ജനറൽ ടിക്കറ്റ്സ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിൽ 50 riyal മുതലുണ്ട്. അതല്ല വീക്കെൻഡ്സിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 70 riyal ഉണ്ട്. ടൈമിംഗ് എന്ന് പറയുന്നത് വീക്ക് ടൈമിങ്സ് കുറച്ച് വ്യത്യാസമായിരിക്കും. ആൻഡ് ഓൾസോ വീക്കെൻഡ് ടൈമിങ്സും ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. സോ വീക്കെൻഡ് ടൈമിങ്സ് ഇസ് 2 PM to 11 PM. സോ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീക്കെൻഡ്സിലാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം അങ്ങോട്ടേക്ക് പോയാൽ മതി. സോ 2 PM to 11 PM വരെ ഇൻഡോർ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സ്പേസ് തന്നെയാണ് നമുക്ക് വേണ്ടി ഒരുങ്ങുന്നത്. മാത്രമല്ല ഒത്തിരി ക്യാരക്ടർ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ലൈവ് ഷോസും ഈ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത കേട്ടോ. അപ്പോൾ എന്തായാലും ടിക്കറ്റ് റേറ്റ്സും കാര്യങ്ങളും ഒക്കെ നോക്കി ഏതാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ടിക്കറ്റ്, അത് ഇപ്പോൾ ഫാമിലി ആയിട്ട് ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ 5 പേർക്കുള്ള ടിക്കറ്റ് അവൈലബിൾ ഉണ്ട്. ഫാമിലി ആയിട്ട് തന്നെ വീക്ക് ഡേയ്സിൽ കുറച്ച് സ്ലൈറ്റ് ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസിൽ വരുന്നുണ്ട് എങ്കിൽ പോലും നമുക്കത് കുറച്ചുകൂടി ഹയർ കാറ്റഗറി VIP കാറ്റഗറി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ എത്തിക്കുമ്പോൾ ഫാമിലിയൊക്കെ നാട്ടിൽ നിന്ന് ഖത്തറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. സോ ഖത്തർ ടോയ് ഫെസ്റ്റിവൽ DECC നടക്കുന്നുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ കൂടി എത്തിച്ചുകൊണ്ട് വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 14:32. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Let's play football.
3: Football Mania.
0: പ്രായം വെറും ഒരു നമ്പർ മാത്രമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മാന്ത്രികനുണ്ട് ഫുട്ബോളിൽ. ക്രൊയേഷ്യയുടെ ഇതിഹാസ താരം ലൂക്ക മോഡ്രിച്ച് റയാൽ മാഡ്രിഡിനൊപ്പം 6 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 2018 ലോകത്തെ മികച്ച കളിക്കാരനുള്ള ബാലൻഡിയോർ പുരസ്കാരം. അങ്ങനെ നേട്ടങ്ങളുടെ ഒരു വലിയ പട്ടിക. കലുഷിതമായ ബാല്യമായിരുന്നു ലൂക്ക മോഡ്രിച്ചിന്റേത്. അനുഭവങ്ങളുടെ തീച്ചുളയിലൂടെ കരുത്ത് നേടിയ കാൽപന്ത് പോരാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ അരങ്ങേറ്റം 2006 റഷ്യൻ ലോകകപ്പിൽ മിന്നുന്ന ഫോമിലായിരുന്നു ലൂക്ക മോഡ്രിച്ച്. ക്രൊയേഷ്യൻ ടീമിന്റെ നായകത്വം വഹിച്ച് ടീമിനെ അദ്ദേഹം ഫൈനൽ റൌണ്ട് വരെ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അന്ന് ഫ്രാൻസിനോട് പരാജയമേറ്റെങ്കിലും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരത്തിന് മോഡ്രിച്ച് അർഹനായി. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളുടെ പേരെടുക്കുമ്പോൾ എക്കാലവും ഓർത്തിരിക്കുന്ന പേര് തന്നെയാണ് ലൂക്ക മോഡ്രിച്ചിന്റേത്.
2: Let's play football.
3: Football Mania.
4: And the Oscar goes to A.R. Rahman.
5: Hi, this is A.R. Rahman.
6: You're listening to Radio Sonoro.
5: Listen to my songs on Radio Sonoro 91.7 FM. K-T-K.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: കഥ ദിസ് വീക്കെൻഡ് തീർച്ചയായിട്ടും ഒരുപാട് പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഒത്തിരി ഇവന്റുകൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇവന്റിന്റെ വിശേഷങ്ങളിലേക്കാണ് ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ലാസ്റ്റ് മൊമെന്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമൊക്കെ ആയി വരുന്നു. ബട്ട് ബിഫോർ ഐ വൈൻഡപ്പ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവണമല്ലോ എങ്ങടേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇഫ് ഇൻ കേസ് വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ടോയ് ഫെസ്റ്റിവൽ ഇസ് സെറ്റ്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കാനാണെങ്കിൽ ഒരു ഫ്രീ കൾച്ചറൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, 3-1 കൾച്ചറൽ ഒളിമ്പിയാഡ് എക്സ്പോ നടക്കുകയാണ്. സോ 3-1 ആ ഒരു ബിൽഡിംഗ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ആ ഒരു ബിൽഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കൾച്ചറൽ എക്സ്പീരിയൻസ്, ഇപ്പോൾ പ്രത്യേകിച്ച് സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇറ്റ് ആക്ച്വലി ഗിവ്സ് എസ് എ സ്റ്റോറി ടെല്ലിംഗ് എക്സ്പീരിയൻസ്. അങ്ങനെ സ്റ്റോറി ടെല്ലിംഗ് എക്സ്പീരിയൻസ് അതിമനോഹരമായിട്ട് നമ്മുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ടാണ് കൾച്ചറൽ ഒളിമ്പിയാഡ് എക്സ്പോ നടക്കുന്നത്. ഫ്രീ എൻട്രി ആണ് ഫോർ ഓൾ വിസിറ്റേഴ്സ്. ആൻഡ് അത് മാത്രമല്ല, ആർട്ട് വർക്ക്, ഇൻസ്റ്റലേഷൻസ്, പെർഫോമൻസസ്, ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് തന്നെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്ഥലം കൂടി നിങ്ങളുടെ അരികിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ദിസ് വീക്കെൻഡ്. ആൻഡ് ഓൾസോ കുറച്ച് ടൈമിങ്സ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാറ്റർഡേ എന്ന് പറയുന്ന ദിവസമാണ് പോകാനായിട്ടുള്ള പ്ലാൻ ഇട്ടേക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ 9 മണി മുതൽ രാത്രി 7 മണി വരെയായിരിക്കും നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇതുകൂടാതെ തന്നെ തേഴ്സ്ഡേ, ഇന്നത്തെ ദിവസം ഓൾറെഡി ഓൾമോസ്റ്റ് തീരാറായി, ബട്ട് സ്റ്റിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് നമുക്ക് ആ ഒരു ടൈമിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് ട്യൂസ്ഡേസ് ഈ ഒരു ഒളിമ്പിയാഡ് എക്സ്പോ ക്ലോസ്ഡ് ആയിരിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി തരുന്നുണ്ട്. അപ്പോൾ അതാ ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇനി വീക്കെൻഡ് വൈബ് ഒക്കെ ഓണാക്കി. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: sono.
1: Messi, Ronaldo, Mbappé, Haaland, Dembele, Vinicius Junior. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
5: Doctor on air.
6: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
7: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
6: Naseem Surgical and Medical Center. Appointment-ukalkkayi vilikku 444-111-1133.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
8: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
1: And
2: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: Once again, welcome back. Radio Suno 91.7 FM 917 evenings in the time aana. Sandeepaanu koodeyullathu. The weekend vibes ekka on thanneyaanu. Kore adipoli paattukalokke ketta oru weekend setup ingane varumbodhekkum sherikkum weekend adichu polikkan maathramulla samayalla. Nammal oru well maintenance nulla time aanu. Nammada maathramalla nammal use cheyyunna cars aanengilum nammada personal properties okke thanne onnu maintain cheyyanda samayamayirikkam. Appo angane carinu venda maintenanceum kaaryangalum oil changeum okke aanu ningal nokkunnennundengil. I have a very interesting offer. ഓഫർ എന്ന് വെച്ചാൽ കൈ നിറച്ച സമ്മാനങ്ങളും. അതേന്നെ പറഞ്ഞത് മാറിപ്പോയിട്ടൊന്നുമില്ല. ഇഫ് യു ആർ എ ഫുട്ബോൾ ലവർ, ദ ഫീഫ മെർക്കൻഡൈസ് ആണ് നമുക്ക് ഓയിൽ ചേഞ്ചിലൂടെ സമ്മാനമായിട്ട് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. നോട്ട് ജസ്റ്റ് ദീസ് സമ്മാനം, നമുക്കൊരു 30% ഡിസ്കൗണ്ടും അതിന്റെ കൂട്ടത്തിൽ ഒരു മെഗാ പ്രൈസും കൂടെ കിട്ടാനുള്ള സാധ്യതകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, റേഡിയോ സുനോയുടെ ഒഫീഷ്യൽ പേജ് ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോകുമ്പോൾ അപ്പുണ്ണി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കാണാൻ പറ്റും ഫുട്ബോളൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ചെയ്യേണ്ടത്

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

91.7 FM.

0: Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Action.
3: Mona Dinesha. Adi Mohamana. Adi Moham.
2: Horror. Tanikku pogan anuvada illa. Or drama.
4: Ente kudumbam. Ente swargaraji.
2: Ishta genre idanengilum. Ivide. Ticket ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari. World-class shopping experience. Doha, Qatar.
6: And... ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
5: റേഡിയോ സുനോ

0: Radio Suno 91.7 FM Qatar's favorite radio station. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
1: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
0: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas world's favorite jeweler
4: powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de riji ariyam call 4001707
3: and
5: Marza Hypermarket be fresh be you visit your nearest store today
6: Radio Suno

91.7 FM. 91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM 91.7 FM।